ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാത ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇനി പ്രഭാത ചിന്തയാണ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത്.

പ്രപഞ്ചശക്തികളായ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ജീവജാലങ്ങളുമെല്ലാം പരസ്പരം ഊർജബന്ധിതങ്ങളാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രമായ സൂര്യനിൽ നിന്ന് മാത്രമല്ല, താരാപഥത്തിലെ മറ്റു നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഊർജവും ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ഭൂമിയിൽ വളരുന്ന ചില ഔഷധ വൃക്ഷങ്ങൾക്ക് നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന ഈ ഊർജപ്രവാഹത്തെ വലിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് 27 ഔഷധ വൃക്ഷങ്ങളെ ജന്മനക്ഷത്ര വൃക്ഷങ്ങളായി കണക്കാക്കുന്നത്. മനുഷ്യന്റെ ചോദനകളെ തൊട്ടുണർത്താൻ അതുകൊണ്ട് തന്നെ ജന്മനക്ഷത്ര വൃക്ഷങ്ങൾക്ക് കഴിയും. നെല്ലിമരം ഭരണി നക്ഷത്രത്തിന്റെ ഔഷധ വൃക്ഷമാണ്. ആയുർവേദത്തിൽ മിക്ക രസായനങ്ങളുടെയും ചേരുവയാണ് നെല്ലിക്ക. മുടി വളരാൻ ഉപയോഗിക്കുന്ന നീലി ഭൃങ്കാതി എണ്ണയിലും നിത്യയൗവനം പ്രദാനം ചെയ്യുന്ന ചവനപ്രാശത്തിലും നെല്ലിക്കയുണ്ട്. സംസ്കൃതത്തിൽ അമൃത എന്ന് പേരുള്ള നെല്ലിക്ക പ്രകൃതിയുടെ പ്രതീകം തന്നെയാണ്. പണ്ടുള്ളവർ കിണർ നിർമ്മിക്കുമ്പോൾ ആഴത്തിൽ നെല്ലിപ്പട ഉണ്ടാക്കിയിരുന്നു. കയ്യിലൊതുങ്ങുന്നത് എന്ന അർത്ഥത്തിൽ കരതലാമലകം എന്നും ഒന്നിൻ്റെ അങ്ങേയറ്റം കണ്ടാൽ നെല്ലിപ്പടി ആയി എന്നുപോലും നമുക്ക് പഴമൊഴിയുണ്ട്. നെല്ലിക്കപ്പാലവും നെല്ലിയാമ്പതിയും നെല്ലിയോട്ടും നെല്ലിക്കാത്തോടും തിരുനെല്ലിയും നമ്മുടെ നാട്ടുപേരുകളാണ്. മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം ചവർക്കും പിന്നെ മധുരിക്കും എന്നും പഴമൊഴിയുണ്ടല്ലോ. ജ്ഞാനത്തിലേക്കുള്ള വഴി കയ്പും ലക്ഷ്യത്തിലേക്കെത്തുമ്പോൾ അത് മധുരവും ഉള്ളതായി മാറും എന്ന് നമുക്കറിയാം. കാമദേവന്റെ 5 ബാണങ്ങളിലൊന്നാണ് അശോകം. ചെങ്കനലിൽ സ്വർണവർണ്ണത്തൊടുപ്പാർന്ന അശോകപ്പൂക്കൾ സുവർണ കേസരങ്ങളോടെ സ്വർണ പൂങ്കുലകളായി നിൽക്കുമ്പോൾ ആ ഹേമപുഷ്പത്തെ ആരും കൊതിച്ചുപോകും. ശോകമില്ലാതാക്കുന്ന ഈ മരത്തിന് ആഗ്രഹം നിറവേറ്റുന്നവൾ എന്നും പേരുണ്ട്. ഉർവരതയുടെ പ്രതീകമാണ് അശോകം. ഔഷധവൃക്ഷവും അലങ്കാരവൃക്ഷവും തണൽ വൃക്ഷവുമാണത്. രാവണൻ സീതയെ പാർപ്പിച്ചത് അശോകവനത്തിലാണല്ലോ. ബുദ്ധൻ ജനിച്ചത് അശോക ചുവട്ടിലാണ്. മഹാവീരൻ നിർവാണം പ്രാപിച്ചതും അശോകമരച്ചുവട്ടിൽ തന്നെ. ഐശ്വര്യദായകവും ആരോഗ്യദായകവും ആയി കാണുന്ന അശോകത്തെ സ്നേഹസന്ദേശത്തിന്റെ മഹാവൃക്ഷമായി പരിഗണിക്കാം. സ്ത്രീകളുടെ പാദസ്പർശം കൊണ്ട് അശോകം പുഷ്പിക്കുമെന്ന് വൃക്ഷായുർവേദത്തിൽ പറയുന്നു. വീടിന്റെ വടക്ക് അശോകമുണ്ടെങ്കിൽ അനുകൂലമായ ഊർജപ്രവാഹം നമുക്ക് ലഭിക്കും. അങ്കനപ്രിയ, മധുപുഷ്പ, ശുഭപുഷ്പ എല്ലാം അശോകത്തിന്റെ പേരുകൾ തന്നെ. ശാർഗധരൻ സംസ്കൃതത്തിൽ എഴുതിയ 6000 ശ്ലോകങ്ങളുള്ള വിജ്ഞാനകോശമാണ് വൃക്ഷായുർവേദം. 10 കിണറിന് തുല്യം ഒരു കുളം, 10 കുളത്തിന് തുല്യം ഒരു തടാകം, 10 തടാകത്തിന് തുല്യം ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് തുല്യം ഒരു വൃക്ഷം. അതുകൊണ്ട് ചരാചരങ്ങളെ പരിപാലിക്കുന്ന സകല ജീവജാലങ്ങളുടെയും അതിജീവനത്തെ നിലനിർത്തുന്ന മഹാവൃക്ഷങ്ങളെ നമുക്ക് പരിപാലിക്കണം. മനുഷ്യൻ തീർത്തും അപരിഷ്കൃതനായിരുന്ന ശിലായുഗത്തിൽ തന്നെ കായികനികളെ ആശ്രയിച്ചാണ് അവൻ ഉപജീവനം നിർവഹിച്ചത്. കായികനികൾ നൽകിയ വൃക്ഷങ്ങൾ അവന്റെ ഉറ്റ സുഹൃത്തായി. നരഭോജികളായ വന്യജീവികളിൽ നിന്നും രാത്രികാലങ്ങളിൽ അവൻ രക്ഷ നേടിയത് വൃക്ഷത്തലപ്പുകളിലാണ്. പരിണാമ പ്രക്രിയയുടെ ഘട്ടംഘട്ടമായുള്ള പുരോഗതിക്കനുസരിച്ച് അവൻ ആദ്യം വൃക്ഷങ്ങൾ ഉറ്റ സുഹൃത്തും ക്രമേണ രക്ഷകനും ആദരണീയനുമാക്കി. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിവികാസത്തോടുകൂടി അങ്ങനെ വൃക്ഷങ്ങളെ ആരാധിച്ചു വന്നു. വൃക്ഷങ്ങൾ ഒറ്റക്കായാലും കൂട്ടത്തോടെയായാലും വന്യമായിട്ടായാലും അതിൻ്റെ ഭംഗി, ഗാംഭീര്യം, സേവനം തുടങ്ങിയവ അവനെ ആകർഷിച്ചു. ഈ ആകർഷണം പിന്നീട് സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ആദരവായി രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്.

0: കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. റേഡിയോ മലബാറിന്റെ മലബാർ ഡയറിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ എൻ കെ കേശവദേവിന്റെ കവിത ആനക്കൊമ്പൻ. തുടർന്ന് കേൾക്കാം ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ എംബാർക്കേഷൻ ക്യാമ്പിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 പായ്യാരം പപ്പിനി. 8:00 പുത്തൻ പാട്ടുകൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 9:15 ആർദ്രഗീതങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീതി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ വിശുദ്ധിയുടെ തീർത്ഥാടനം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
5: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. NK ദേശത്തിന്റെ ആനക്കൊമ്പൻ എന്ന കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എൻ കെ ദേശത്തിന്റെ കവിത ആനക്കൊമ്പൻ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
3: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം, എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
4: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
3: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
4: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
3: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
3: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
4: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
5: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
6: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് 7 മെയ്, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം 7 മെയ് വർഷത്തിലെ 127-ാം ദിനമാണ്. 7 മെയ്ന് നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1915 ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മൻ അന്തർവാഹിനി U-20 RMS ലുസിറ്റാനിയയിൽ മുങ്ങി. 1920 കൈവാക്രമണം നടക്കുകയും മോസ്കോ ഉടമ്പടി ഒപ്പുവെക്കുകയും ചെയ്തു. 1930 3000-ത്തോളം പേർ കൊല്ലപ്പെട്ട സൽമാസ് ഭൂകമ്പമുണ്ടായി. 1946 ടോക്കിയോ ടെലികമ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് സ്ഥാപിതമായി. 1952 എല്ലാ ആധുനിക കമ്പ്യൂട്ടറുകളുടെയും അടിസ്ഥാനമായ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന ആശയം ജെഫ്രി ഡമ്മർ ആദ്യമായി പ്രസിദ്ധീകരിച്ചു. 1986 കനേഡിയൻ പാട്രിക് മോറോ 7 ഉച്ചകോടികളിൽ കയറുന്ന ആദ്യ വ്യക്തിയായി. 1992 സ്പേസ് ഷട്ടിൽ എൻഡവർ അതിന്റെ ആദ്യ ദൗത്യമായ STS-49 വിക്ഷേപിച്ചു. 1994 നോർവേയിലെ നാഷണൽ ഗാലറിയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട എഡ്വാർഡ് മഞ്ചിന്റെ ദി സ്ക്രീം എന്ന പെയിന്റിംഗ് കേടുപാടുകൾ കൂടാതെ വീണ്ടെടുക്കപ്പെട്ടു. 2002 ചൈന നോർത്തേൺ എയർലൈൻസിന്റെ MD-82 വിമാനം മഞ്ഞക്കടലിൽ മുങ്ങി 112 പേർ മരിച്ചു. 19-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഇംഗ്ലീഷ് കവിയും നാടകകൃത്തുമായിരുന്ന റോബർട്ട് ബ്രൗണിംഗ്, ഓസ്കർ അവാർഡും ബുക്കർ പ്രൈസും നേടിയ അപൂർവ സാഹിത്യ ചലച്ചിത്ര പ്രതിഭയായിരുന്ന റൂത്ത് പ്രവർ ജബാവാല, ഇന്ത്യയിലെ പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക നായകനും അതിലുപരി ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവായ രവീന്ദ്രനാഥ ടാഗോർ, ജ്ഞാനപീഠ ജേതാവായ ഗുജറാത്തി സാഹിത്യകാരൻ പന്നാലാൽ പട്ടേൽ, 6-footer എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം കെഞ്ചപ്പ വരദരാജ് തുടങ്ങിയവരുടെ ജന്മദിനം 7 മെയ്നാണ്.
6: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

വചനാമൃതം ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക, ഭക്ഷിക്കാൻ വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുക. സോക്രട്ടീസ്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് മെയ് 7, മേഡം 24, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട MLA മാരുടെ പിന്തുണ ഉറപ്പുവരുത്താൻ കഴിയാത്തതിനാൽ TVK നേതാവ് വിജയ്യുടെ സത്യപ്രതിജ്ഞ വൈകിയേക്കും. മന്ത്രിസഭയുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് വിജയ് ബുധനാഴ്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന ധാരണയിൽ ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ നടത്തുകയും ഉണ്ടായി. എന്നാൽ ഗവർണർ വിജയ്യെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവിനെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കുകയും നിശ്ചിത ദിവസത്തിനുള്ളിൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുകയുമാണ് സാധാരണ നിലയിൽ ഗവർണർമാർ ചെയ്യാറ്. എന്നാൽ TVK ഭൂരിപക്ഷം MLA മാരുടെ പിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ലഭിച്ച ശേഷമേ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കേണ്ടതുള്ളൂ എന്ന നിലപാടാണ് ആർലേക്കറുടേത്. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനമിറങ്ങി. ഭരണഘടനാ ചട്ടപ്രകാരം നിയമസഭ പിരിച്ചുവിട്ടതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനത്തിലെത്തുന്നതിന് മുന്നോടിയായി കോൺഗ്രസ് MLA മാരുടെ അഭിപ്രായങ്ങൾ ആരായാൻ ഹൈക്കമാൻഡ് നിരീക്ഷകരെത്തി. മുതിർന്ന നേതാക്കളായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവരാണ് ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തിയത്. ഇന്ന് രാവിലെ 10 മണിക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാരുടെ യോഗം KPCC ആസ്ഥാനത്ത് ചേരും. MLA മാരായ VD സതീശൻ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന KC വേണുഗോപാലിന്റെ പേരുമാണ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. പശ്ചിമബംഗാളിൽ വ്യാപകമായ അതിക്രമം. പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. BJP നേതാവായ ചന്ദ്രനാഥ് രത്താണ് കൊല്ലപ്പെട്ടത്. North 24 പർഗാന ജില്ലയിലെ മാധ്യമഗ്രാമിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം. രത്തിന്റെ വാഹനം പിന്തുടർന്നെത്തിയ അക്രമി സംഘമാണ് വെടിയുതിർത്തത്. മമതാ ബാനർജി രാജിവെക്കുമോ എന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കെ പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് തീയതി പ്രഖ്യാപിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് സമീക് ഭട്ടാചാര്യ. ശനിയാഴ്ച 10 മണിക്ക് സെൻട്രൽ കൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്ന് ഭട്ടാചാര്യ അറിയിച്ചു. വിയറ്റ്നാമുമായുള്ള വ്യാപാരം 2030 ആകുമ്പോഴേക്കും 2.38 ലക്ഷം കോടി രൂപയായി ഉയർത്താൻ ഇന്ത്യ. ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 13 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഹോർമൂസ് കടലിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടുന്നത് ലക്ഷ്യമിട്ട് US ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച ഉത്തരവിട്ടു. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതിനാൽ പരസ്പര സമ്മതപ്രകാരമാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഹോർമൂസിലുണ്ടായ തുടർച്ചയായ പരാജയത്തെ തുടർന്നാണ് ട്രംപ് പിന്മാറിയതെന്നും ഇത് ഇറാന്റെ വിജയമാണെന്നും ഇറാൻ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. MV ഹോണ്ടിയസ് എന്ന ഡച്ച് കപ്പലിലെ ഒരു യാത്രക്കാരനുകൂടി ഹാൻഡവൈറസ് സ്ഥിരീകരിച്ചു. രോഗബാധിതനായ ആൾ സൂറിച്ചിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് സ്വിറ്റ്സർലൻഡ് സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന എക്സിൽ കുറിച്ചു. രോഗലക്ഷണങ്ങളുള്ള 3 യാത്രക്കാരെ കൂടി കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ചു. ഇവരെ നെതർലൻഡിലേക്കാണ് മാറ്റിയത്. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 8. രോഗബാധയെ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന ഡച്ച് ദമ്പതിമാരും ഒരു ജർമ്മൻ പൗരനും നേരത്തെ മരിച്ചിരുന്നു. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ചാനലായ CNN സ്ഥാപകൻ ടെഡ് ടേണർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. വന്ദേ മാതരത്തെ അപമാനിക്കുന്നവർക്കോ ആലപിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്നവർക്കോ തടവ് ശിക്ഷയും പിഴയും ഉൾപ്പെടെ കർശന നടപടികളുണ്ടാകും. അപമാനിക്കുന്ന ഏതൊരു പ്രവൃത്തിയും ജാമ്യമില്ലാ കുറ്റമായി കണക്കാക്കും. ദേശീയഗീതത്തിനും ഗാനത്തിനും ഇനി ഒരേ നിയമപരിരക്ഷയും ആദരവും ലഭിക്കും. ഇതിനായി നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക ആക്രമണത്തിന് ഇന്ന് 1 വർഷം പൂർത്തിയാകും. 2025 May 7 മുതൽ 9 വരെയാണ് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകരതാവളങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂർ അരങ്ങേറിയത്. ഏപ്രിൽ 22 ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തിനുള്ള മറുപടിയാണ് ഇന്ത്യ നടത്തിയത്. രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ വാർഷികം നടത്താനിരിക്കെ ജലന്ധറിലെ BSF ആസ്ഥാനത്തിന് സമീപവും അമൃത്സറിലെ ഖാസ സൈനിക കന്റോൺമെന്റിന് സമീപവും സ്ഫോടനങ്ങൾ. ഒരാൾക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാത്രി മണിക്കൂറുകൾക്കുള്ളിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം തുടങ്ങി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമം ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതിയിൽ വാദം തുടങ്ങി. ശബരിമല വിഷയത്തിൽ വാദം നടക്കുന്നത് മുൻനിർത്തി അടുത്തയാഴ്ചത്തേക്ക് കേസ് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. മറ്റെന്തിനേക്കാളും പ്രധാനമാണ് ഈ വിഷയമെന്ന് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്രശർമ്മ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. വാദം ഒരു മാസം മുൻപേ നിശ്ചയിച്ചതാണെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് കോടതി പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് സർവീസുകൾ തുടങ്ങി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ഫ്ലൈ അദീലിന്റെ ആദ്യ വിമാനം പറന്നുയർന്നു. 349 പേരാണ് ആദ്യ വിമാനത്തിലുണ്ടായിരുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 2 മണിക്കൂറോളം വൈകിയാണ് ആദ്യ വിമാനം ജിദ്ദയിലേക്ക് പുറപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ 5:15 സർവീസ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. കണ്ണൂരിലേക്ക് വിമാനമെത്താൻ വൈകിയതിനെ തുടർന്ന് സർവീസ് വൈകി. രണ്ടാമത്തെ ഹജ്ജ് വിമാനം ബുധനാഴ്ച രാത്രി 10:15 പുറപ്പെട്ടു. ഇന്ന് രാവിലെ 7:30 കണ്ണൂരിൽ നിന്നുള്ള മൂന്നാമത്തെ ഹജ്ജ് സർവീസ്. 8 മൂന്ന് സർവീസുകളുണ്ട്. ആകെ 4,286 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി ശശി ശേഖർ വെമ്പതിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. ബോംബെ IIT പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനും മാധ്യമരംഗത്തെ വിദഗ്ധനുമായ ശശി ശേഖർ പ്രസാർഭാരതി മുൻ CEO ആണ്. പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമുള്ള ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പാക്കാനും ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും കലക്ടർമാർക്ക് അധികാരം നൽകി സുപ്രീംകോടതി. കലക്ടർമാർക്ക് 1 വർഷത്തേക്ക് അധികാരം നൽകിയുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ജസ്റ്റിസുമാരായ പങ്കജ് മിത്തൽ, VSN ഭാട്ടി എന്നിവർ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. മാലിന്യ സംസ്കരണത്തിന്റെ വിവിധ തലങ്ങളിൽ നിയമപരമായ വിടവ് നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ കലക്ടർ ശക്തമായ നടപടി സ്വീകരിക്കണം. 19 ഫെബ്രുവരി മുൻ ഉത്തരവിന്റെ തുടർച്ചയായാണ് പുതുക്കിയ ഉത്തരവ്. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ പരാജയമാണുണ്ടായതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വളരെയേറെ പ്രാധാന്യത്തോടുകൂടി മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ ബ്രാഞ്ച് തലം വരെയുള്ള യോഗം വിളിച്ച് അംഗങ്ങൾക്ക് അഭിപ്രായം പറയാൻ അവസരം നൽകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാചകവാതക വിലവർദ്ധനയ്ക്കെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധം സമ്പൂർണ്ണം. കണ്ണൂർ ജില്ലയിലെയും ജില്ലയിലെ പട്ടണങ്ങളിലെയും ഭക്ഷണശാലകൾ അടഞ്ഞുകിടന്നു. നാട്ടിൻപുറത്തും പ്രതിഷേധം ശക്തമായിരുന്നു. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും 24 മണിക്കൂർ അടച്ചിട്ട് പ്രതിഷേധിക്കാനായിരുന്നു അസോസിയേഷൻ തീരുമാനം. സംസ്ഥാനത്ത് 2 മാസമായി തുടരുന്ന കടുത്ത ചൂടിന് ഇന്നു മുതൽ ആശ്വാസമാകും. 2 ദിവസമായി വിവിധ ജില്ലകളിൽ വേനൽമഴ ലഭിച്ചു. മെയ്യിലെ വരും ദിവസങ്ങളിലും ഇടവിട്ട് വേനൽമഴ തുടരുമെന്നും വ്യാഴാഴ്ചയോടെ താപനില സാധാരണ നിലയിലേക്കെത്തുമെന്നും തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീതാ കെ ഗോപാൽ പറഞ്ഞു. ഉരുവച്ചാൽ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് 11 മുതൽ സബ് പോസ്റ്റ് ഓഫീസായി ഉയർത്തും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. ഇപ്പോൾ മട്ടന്നൂർ പോസ്റ്റ് ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞിലേരി, കയനി, മാലൂർ, ശിവപുരം, തില്ലങ്കേരി എന്നീ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകൾ ഇനി മുതൽ ഉരുവച്ചാൽ സബ് പോസ്റ്റ് ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കും. പ്രദേശവാസികൾക്ക് തപാൽ, ബാങ്കിംഗ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവ കൂടുതൽ സൗകര്യപ്രദമായി ലഭ്യമാകാൻ പുതിയ ഓഫീസ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ പന്നിയൂർ മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപത്തെ കൃഷ്ണയിൽ പന്നിയൂർ ഭാസി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. മാഹി തലശ്ശേരി ബൈപ്പാസിലെ തിരുവങ്ങാട് ടോൾ പ്ലാസയിൽ നിരക്ക് വർദ്ധിപ്പിച്ചു. പ്രതിമാസം 50-ലധികം യാത്രകൾ ചെയ്യുന്ന വാഹനങ്ങൾക്ക് 5 രൂപ മുതൽ 10 രൂപ വരെയാണ് കൂട്ടിയത്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെ 33 തോൽപ്പിച്ച് ഹൈദരാബാദ്. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FCക്കെതിരെ ജയം നേടി പഞ്ചാബ് FC. 1-0 ജയം. 20 ആണ്ടുകൾക്ക് ശേഷം ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ. 2-ാം പാദ സെമിയിൽ സ്പാനിഷ് കരുത്തരായ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 1 ഗോളിന് കീഴടക്കിയാണ് മുന്നേറ്റം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: ഗാനം അകമലർ കൊണ്ടമ്മയ്ക്ക് പൂമൂടണമേ. പാടിയത് നിത്യാനാഥ് കൊതേരി. രചന പൊന്നാരത്ത് മഠത്തിൽ പ്രേമരാജൻ. സംഗീതം രതീഷ് നിർമ്മലഗിരി.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: ഹലോ അച്ഛ. അച്ഛൻ എടിയാ?
3: മോളോ, ഇതേതാ ഫോണ്?
2: ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
3: എന്താ കാര്യം? പറ.
2: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും അവന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുക. ഇന്ന് വരുമ്പോ ആ വണ്ടിയില് വേറെ വണ്ടി വന്ന് ഇടിച്ച്.
3: അയ്യോ, എന്നിട്ട്?
2: ഓനിപ്പ ആശുപത്രിയിലാ. തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുക എന്നാ ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛാ ബൈക്കിൽ വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ. എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി.
3: മനസ്സിലായി.
2: ഇന്ന് തന്നെ വാങ്ങണേ അച്ഛാ.
3: ഇന്ന് തന്നെ വാങ്ങാം.
1: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.
4: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യവാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA മാർ 11 മണിയോടെ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഔപചാരിക യോഗത്തിനെത്തിയ സാമാജികരുമായി AICC നിയോഗിച്ച നിരീക്ഷകർ വിശദ കൂടിക്കാഴ്ച നടത്തിവരികയാണ്. മുകുൾവാസിനിക്കും അജയ്മാക്കനും ഇതിനായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: UDFലെ ഘടകകക്ഷികളുമായി മന്ത്രിസ്ഥാനം സംബന്ധിച്ച് AICC നേതാക്കൾ സമാന്തര ചർച്ചയും നടത്തും. ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും UDF നിയമസഭാ കക്ഷി യോഗം ചേരുക. യോഗത്തിൽ തെരഞ്ഞെടുക്കുന്ന നേതാവ് ഗവൺമെന്റ് രൂപീകരണത്തിന് ഗവർണറെ കണ്ട് അവകാശമുന്നയിക്കും. തമിഴ്നാടിന്റെ ചുമതല കൂടി വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവിടുത്തെ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോയിരുന്നു. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും UDF നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കാണുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട്.
0: പശ്ചിമബംഗാളിൽ ഗവൺമെന്റ് രൂപീകരണം അവസാന ഘട്ടത്തിലെത്തി. രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനും അനുബന്ധ കാര്യങ്ങൾക്കും ഉന്നതതല യോഗങ്ങൾ കൊൽക്കത്തയിൽ ചേരുകയാണ്. ഭവാനിപൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മമതാ ബാനർജിയെ 15,000-ൽപ്പരം വോട്ടിന് തോൽപ്പിച്ച സുവേന്ദു അധികാരിയാകും മുഖ്യമന്ത്രി എന്നാണ് സൂചന. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിനിടെ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. മോട്ടോർ ബൈക്കുകളിൽ എത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിവെയ്ക്കുകയായിരുന്നു. ചന്ദ്രനാഥിനെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ബുദ്ധദേവ് ബേരയ്ക്കും വെടിയേറ്റു. ഗുരുതരാവസ്ഥയിലായ ഇയാളെ കൊൽക്കത്തയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കിഴക്കൻ മിഡ്നാപൂർ സ്വദേശിയായ ചന്ദ്രനാഥ് ഏറെക്കാലമായി മധ്യഗ്രാമിലാണ് താമസം. ഭവാനിപൂരിൽ മത്സരിച്ച സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘത്തിലെ പ്രധാനിയാണ് ചന്ദ്രനാഥ്. സംഭവത്തിന്റെ ഉത്തരവാദികൾ തൃണമൂൽ നേതാക്കളായ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയുമാണെന്ന് BJP സംസ്ഥാന നേതാക്കൾ ആരോപിച്ചു.
0: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയന്റെ തമിഴക വെട്ടിക്കടകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റ് നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കോൺഗ്രസ് പിന്തുണയാണ് ഗവൺമെന്റ് രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിച്ചത്. ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ് ഗവർണറോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ ആദ്യവാർഷികം ഇന്ന്. 2025 May 7-9 പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തു. 100-ലേറെ ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തു. സിന്ദൂർ വിജയവുമായി ബന്ധപ്പെട്ട് സൈനിക വിഭാഗങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് ജയ്പൂരിൽ നടത്തും. 40-ന് മേൽ പ്രായക്കാരായ തൊഴിലാളികളുടെ വാർഷിക ആരോഗ്യ പരിശോധനാ പരിപാടി ന്യൂഡൽഹിയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ESIC വരിക്കാർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പുതിയ 4 ലേബർ കോഡുകളിലാണ് വൈദ്യപരിശോധന നിയമപരമാക്കിയത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ഭാരമേറിയ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുൾപ്പെടെ അപകടകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ പരിശോധന നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരമാകാൻ സഹായിക്കുന്ന പ്രാഥമിക ധാരണയിലേക്ക് അമേരിക്കയും ഇറാനും നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങളടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 30 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം വിപുലമായ കരാർ തയ്യാറാക്കാനാണ് ആലോചന. നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ അറിയിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതല ഏൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. മാധ്യമ പ്രക്ഷേപണ പൊതുസമ്പർക്ക രംഗങ്ങളിലെ പ്രാഗൽഭ്യം കണക്കിലെടുത്താണ് നിയമനം. ഗവർണറുടെ അനുമതിയില്ലാതെ ഏറ്റെടുത്ത സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് ഒഴിഞ്ഞു. ലോക്ഭവനിൽ ഹാജരായി വിശദീകരണം നൽകിയ ശേഷമാണ് അദ്ദേഹം കൌൺസിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതായി കാണിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. അതേസമയം പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതലെടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. കായികരംഗത്ത് പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും ശാരീരിക ക്ഷമതയെക്കുറിച്ച് അവബോധം വളർത്താനുമാണ് മെയ് 7 അത്ലറ്റിക്സ് ദിനമായി ആചരിക്കുന്നത്. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ FC പഞ്ചാബ് FC പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ 33 runs തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌ ഏക്കന സ്റ്റേഡിയത്തിലാണ് മത്സരം. കോഴിക്കോട്ട് ഫിഡേറേറ്റഡ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിന്റെ ഫിഡേ മാസ്റ്റർ ജോൺ വേണി അക്കരക്കാരൻ ചാമ്പ്യനായി. കോഴിക്കോടിന്റെ തന്നെ ഷർഷ ബക്കർ രണ്ടാം സ്ഥാനവും കോട്ടയത്തിന്റെ രജത് രഞ്ജിത്ത് മൂന്നാം സ്ഥാനവും നേടി. ദേശീയ മത്സരത്തിൽ ഇവർ കേരളത്തെ പ്രതിനിധീകരിക്കും. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ തലശ്ശേരി പന്നിയൂരിലെ KP ഭാസ്കരൻ എന്ന പന്നിയൂർ ഭാസി നിര്യാതനായി. 85 വയസ്സായിരുന്നു. നാടൻകല, നാടകം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിൽ ഒട്ടേറെ രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം ഭാസിയുടെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. കൊല്ലം കടക്കലിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചു. തുടയന്നൂർ വിളന്തറയിലെ സഞ്ജീവാണ് മരിച്ചത്. രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ രണ്ടുപേർ ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് തിരിച്ചു കയറി. കടക്കലിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് സഞ്ജീവിനെ പുറത്തെടുത്തത്. ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയിൽ ആരോഗ്യവകുപ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനി സൻഹ മെഹറിനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 28 ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ കുട്ടി കുഴഞ്ഞു വീണുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല. പിടികൂടിയ പാമ്പിനെ ചാക്കിലേക്ക് മാറ്റുന്നതിനിടെ വനം വകുപ്പ് വാച്ചർക്ക് പാമ്പ് കടിയേറ്റു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിന്ന് പിടിച്ച മൂർഖൻ പാമ്പിനെ നിലമ്പൂർ RRT ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാച്ചർ MS സന്തോഷിനെ കടിയേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 1 കിലോയോളം കഞ്ചാവുമായി ഒളവണ സ്വദേശി മുഷാരിദിനെ കോഴിക്കോട് നല്ലളം പോലീസ് പിടികൂടി. നൈറ്റ് പട്രോളിംഗ് സംഘത്തെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. 15 പാക്കറ്റുകളിലായി സൂക്ഷിച്ച 930 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കൊല്ലം ഇരവിപുരത്ത് MDMA തട്ടാമല സ്വദേശി സീതാലി എന്നയാളും പിടിയിലായി. ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധാവതരണങ്ങളും നടത്തും. ഇന്നലെ ദിനാചരണത്തിന്റെ ഭാഗമായി BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചടങ്ങ് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചർച്ച ചെയ്തു. മെയ് 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കൺസൾട്ടൻസി സ്ഥാപന ഉടമ പിടിയിലായി. പറവൂർ സ്വദേശി ജിബിയാണ് പിടിയിലായത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് ഉപയോഗിച്ച് 60 ലക്ഷം രൂപയുടെ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ കോഴിക്കോട്ട് വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന്

ഡോക്ടർ ഗണേഷ ഹെഗഡെ. അഥ വാർത്താഹ. ഭാരത വിയറ്റ്നാം ദേശയോർ മധ്യേ ഡിജിറ്റൽ പ്രൗദ്യോഗിക ദുർലഭ ഖനിജാഹ ചികിത്സാ വിനിമയനം സാർവജനിക ക്ഷേത്രസ്യ ലേഖാ പരീക്ഷാ ഡിജിറ്റൽ വ്യവഹാരഹ സംസ്കൃതിഹി പര്യടനം ഇത്യാദിഷു ബഹുവിധ ക്ഷേത്രേഷു സന്ധയഹ കൃത.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശ അറിയിപ്പുകൾ കേൾക്കാം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ വേനൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സ്കൂൾ തലത്തിൽ 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് 6 ദിവസത്തെ ക്യാമ്പ് നടത്തുന്നത്. എല്ലാ തിങ്കളാഴ്ചകളിലും തുടങ്ങി ശനിയാഴ്ച അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്യാമ്പിൽ വൈദ്യശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ പരിശീലനം നൽകും. 1000 രൂപയാണ് ഫീസ്. ഫോൺ നമ്പർ 0490023992. വെബ്സൈറ്റ് www.mcc.kerala.gov.in. രജിസ്ട്രേഷൻ ലിങ്ക് mcconline.in/summer-mcc. ഓട്ടോ കാർഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. ഓട്ടോ കാർഡിന്റെ വിശദമായ ഉപയോഗം, ഓട്ടോ കാർഡിൽ വിവിധ തരത്തിലുള്ള പൂന്തോട്ടങ്ങളുടെ നിർമ്മാണം, അവയുടെ കൃത്യവും വ്യക്തവുമായുള്ള അവതരണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. May 11 മുതൽ 15 വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് പരിശീലനം. 1000 രൂപയാണ് പരിശീലന ഫീസ്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവരങ്ങൾക്ക് വിളിക്കാം 8547837756 എന്ന നമ്പറിൽ. അസാപ് കേരള പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി 60 മണിക്കൂർ ദൈർഘ്യമുള്ള അവധിക്കാല എസൻഷ്യൽ ഇംഗ്ലീഷ് പരിശീലന കോഴ്സ് ആരംഭിക്കുന്നു. ഫോൺ നമ്പർ 9495999712. IHRD കീഴിൽ കല്യാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന EK Nayanar മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സിലേക്ക് ജോലിക്കാരായ പ്രൊഫഷണലുകൾക്കുള്ള ലെറ്ററൽ എൻട്രി വഴി 3ാം സെമസ്റ്ററിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ളവർക്ക് www.wp.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി ഈ മാസം 22 വരെ അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0497278287. നടുവിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8ാം ക്ലാസ് പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9400006493. അപ്പാരൽ ട്രെയിനിംഗ് ആൻഡ് ഡിസൈൻ സെന്റർ വിവിധ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 സംസ്ഥാനങ്ങളിലായി 85 സെന്ററുകൾ പ്രവർത്തിക്കുന്നു. ഹരിയാനയിലെ ഗുഡ്ഗാവിലാണ് ആസ്ഥാനം. കേരളത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂരും പരിശീലന കേന്ദ്രങ്ങളുണ്ട്. പ്രധാനമായും 3 തരം കോഴ്സുകളാണ് നൽകുന്നത്: ബിവോക് ഡിഗ്രി പ്രോഗ്രാമുകൾ, ഡിപ്ലോമ കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.atdcindia.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഹെൽപ്പ് ലൈൻ നമ്പർ കണ്ണൂര് 83-01-03-03-62. തിരുവനന്തപുരം 9746-27-1004. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്ന സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 20 വരെ സ്വീകരിക്കും. 30 നടക്കുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. ഫോൺ നമ്പർ 9072-77-0207. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ഇപ്പോൾ തൊഴിലറിയിപ്പുകൾ കേൾക്കാം.

0: സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് അംഗീകാരത്തോടെയുള്ള കോസ്റ്റ് ബോർഡിലെ സർവീസ് പ്രൊവൈഡിംഗ് സെന്ററിലെ ലീഗൽ കൗൺസിലറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്ത്രീപക്ഷ കാഴ്ചപ്പാടുള്ളവരും സ്ത്രീ സുരക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തി പരിചയമുള്ളവരുമായ വനിതാ അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. വിലാസം ഡയറക്ടർ കോസ്റ്റ് ഫോർഡ് അയ്യന്തോൾ തൃശൂർ 68000003. ഫോൺ നമ്പർ 0497236598. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം ക്ഷണിച്ച വിവിധ തസ്തികയിലേക്കുള്ള യോഗ്യത തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങൾ ഇന്ന് വരെ ദേവജാലക പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാൻ അവസരമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് ലോ ഓഫീസർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 43/2025, കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ശാന്തി കാറ്റഗറി നമ്പർ 70/2025 എന്നീ തസ്തികകളിൽ April 17 പ്രസിദ്ധീകരിച്ച ചുരുക്ക പട്ടികകളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. പേര്, വയസ്സ്, മേൽവിലാസം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, ജാതി, സംവരണം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കേണ്ടത്. 4 കാറ്റഗറികളിലേക്ക് PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ ഇലക്ട്രിസിറ്റി വർക്കർ, കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ, കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റന്റ്, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ സിനി അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വിജ്ഞാപനം. KSEB 985 ഇലക്ട്രിസിറ്റി വർക്കർമാരുടെ ഒഴിവുണ്ട്. നേരിട്ടുള്ള നിയമനമാണ്. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 3 രാത്രി 12 വരെയാണ്. തൊഴിലറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: നാട്ടുവിശേഷം. SBTയിൽ നിന്ന് വിരമിച്ചവരുടെ സംഘടനയായ SBT റിട്ടയറീസ് അസോസിയേഷൻ മേഖലാ സമ്മേളനം ഈ മാസം 15 രാവിലെ 10 നടക്കും. നവീകരിച്ച മുഴത്തണം ഗവൺമെന്റ് UPU സ്കൂളിന്റെ സമർപ്പണം മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. ചെറുപഴശ്ശി പ്രതീക്ഷ കലാകേന്ദ്രം വാർഷികാഘോഷം മറ്റന്നാൾ കലാകേന്ദ്രം ഓഫീസ് പരിസരത്ത് വൈകിട്ട് 6 നടക്കും. തണൽ ചൈൽഡ് ആൻഡ് വിമൻസ് റെസിലിയൻസ് ടീം നടപ്പാക്കുന്ന കുടുംബ കേന്ദ്രീകൃത പരിചരണ പദ്ധതിയുടെ ഭാഗമായി 15 മുതൽ 18 വരെയുള്ള കുട്ടികൾക്കായി വേനൽക്കാല ക്യാമ്പ് നടത്തും. വേനൽ വൈബ് 2026 എന്ന പേരിലുള്ള ക്യാമ്പ് നാളെയും മറ്റന്നാളും ഇരിട്ടി ജബ്ബാർ കടവിലെ റിവർ ബ്രീസ് ഗാർഡനിലായി നടക്കും. കുട്ടികൾക്ക് ആത്മവിശ്വാസം വളർത്താനും സാമൂഹികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കാനും സഹായിക്കുന്ന വിവിധ സെഷനുകളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 7593858835 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വെള്ളോറ അറക്കാൽ പാറ നീലിയാർ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിനോത്സവവും ഉപദേവ പ്രതിഷ്ഠയും ഇന്നലെ ആരംഭിച്ചു, നാളെ സമാപിക്കും. ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ മാറ്റിരിക്കുന്ന ജില്ലാ ലീഗ് ഹോക്കി മത്സരങ്ങൾ 9-10 പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. 2007 January 1 ശേഷം ജനിച്ചവർക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുള്ളത്. May 3 നടക്കുന്ന സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട ജില്ലാ ബോയ്സ് ഗേൾസ് ടീമുകളെ ഈ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ള ടീമുകൾക്ക് ഇന്നുകൂടി രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 9037767338 എന്ന നമ്പറിൽ വിളിക്കാം. മത്സരത്തിനെത്തുന്ന കായിക താരങ്ങൾ വയസ്സ് തെളിയിക്കുന്ന രേഖയോ തിരിച്ചറിയൽ രേഖയോ നിർബന്ധമായും കരുതണം. ഒന്നിടവിട്ട വർഷങ്ങളിൽ ഭക്തിനിർഭരമായി നടത്തിവരുന്ന കടന്നപ്പള്ളി പനയന്തട്ട കുളങ്ങരത്ത് ധർമ്മ ദൈവസ്ഥാനത്തെ കളിയാട്ടം ഇന്നും നാളെയുമായി നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത് ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
4: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നിലും.
4: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 5 വൈകിട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിർവഹിച്ചു. ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച OV ജാഫർ.
5: നമുക്കറിയാം, കഴിഞ്ഞ 2023 മുതലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ എംബർക്കേഷൻ പോയിന്റ് ആരംഭിച്ചത്. 23, 24, 25 എയർപോർട്ടിലെ കാർഗോ ബിൽഡിങ്ങിലായിരുന്നു എംബർക്കേഷൻ നടത്തിയതെങ്കിൽ ഈ വർഷം ഈ മൈതാനത്തൊരു പന്തല് കെട്ടി ഒരുപാട് പരിമിതികൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളൊക്കെ വിഷമത്തിൽ പെടുമോ എന്ന ആശങ്ക ഉണർത്തിക്കൊണ്ട് ഈ കൊച്ചു പന്തലിനകത്ത് 4,000 വരുന്ന ഹജ്ജാജികളെ സ്വീകരിക്കാനും അവരെ നല്ല നിലയിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പറഞ്ഞേക്കാനും വേണ്ടിയുള്ള ആ സംരംഭം എന്ന നിലയിലാണ് ഇവിടെ ഹജ്ജ് ക്യാമ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയും തീർച്ചയായും മനസ്സിലാക്കുന്നു. ചെറിയ ഇടമാണിതുള്ളത്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് പുറത്തു തരണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടിയും ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ ആദ്യമായി അപേക്ഷിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കേരള ഗവൺമെൻറ് അനുവദിച്ച 1 ഏക്കർ സ്ഥലത്ത് 10 കോടി തന്നിട്ടുണ്ട്. അവിടെ ഒരു ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെയെല്ലാം സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ടാകണമെന്ന് ആമുഖമായി ഞാൻ പറയുകയാണ്. ഇവിടെ നിങ്ങളെ തൊട്ടടുത്തായി ഞങ്ങളൊരു സ്കാനർ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ഹജ്ജ് ക്ലാസുകളിലും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ യാത്ര പോകുന്നതിന് മുമ്പ് ഹജ്ജ് ഹൗസിൻ്റെ നിർമ്മാണ ഫണ്ടിലേക്ക് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ഈ സ്കാനർ വഴിയായി നിങ്ങളുടെ ചെറിയ തുകകൾ അയച്ചു തരാൻ സാധിക്കുമെങ്കിൽ അള്ളാഹു നിങ്ങളുടെ യാത്രയും അതുപോലെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളും സഫലീകൃതമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത വർഷം ഹജ്ജിൻ്റെ കാലമാകുമ്പോഴേക്കും ഈ ഹജ്ജ് ഹൗസിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ബഹുമാനായ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ചെയർമാനായുള്ള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ആ ഞങ്ങളുടെ ആഗ്രഹം അള്ളാഹു സഫലീകരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഹജ്ജുകളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ അതിഥികളായ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരും എന്നുള്ള വിശ്വാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, നമ്മുടെ ഹജ്ജ് ഹൗസ് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാനും ഇനി ഇവിടെ നിന്നും പുറപ്പെടുന്ന ഹജ്ജാജികൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ അവരെ യാത്രയേക്കാനും സാധിക്കുമാറ് ഹജ്ജ് ഹൗസിന്റെ പ്രവർത്തനങ്ങൾ എത്രയും വേഗം നിവർത്തിച്ചു തരാൻ ആ മണ്ണിൽ വെച്ച് നിങ്ങളുടെ ദുഹ ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. അടുത്ത വർഷം ഞങ്ങളുടെ എല്ലാം ശബ്ദമായ ഹജ്ജ് ഹൗസ് നിർമ്മാണം പൂർത്തീകരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൈയേച്ച സഹായവും ഉണ്ടാവണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിലെ സീനിയർ മെമ്പറായ പി പി മുഹമ്മദ് റാഫി അവരെ സാദരം ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു.
1: പി പി മുഹമ്മദ് റാഫിയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും നമസ്കാരം. സ്വാഭാവികമായിട്ടും പുതിയൊരു എംബാർക്കേഷൻ വരുമ്പോൾ ഹാജിമാർക്ക് വലിയ ആശങ്കകളുണ്ടാവും. ആ ആശങ്കകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് 2023 ഏറ്റവും മികച്ച രീതിയിൽ ഹജ്ജ് ക്യാമ്പ് നടത്തിയതിനെ തുടർന്ന് 2024 എത്തുമ്പോൾ ഏതാണ്ട് 1000 ഹാജിമാർ നമുക്ക് അധികമായിട്ട് വന്നു. അത് 2025 ഇപ്പോൾ 2026 എത്തുമ്പോൾ ഏതാണ്ട് 5000 ഹാജിമാർ കണ്ണൂർ എംബാർക്കേഷനിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നതിനുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് കൂട്ടമായി സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ 3 നമുക്കിവിടെ ഉണ്ടായിരുന്ന സൗകര്യം അത് എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ കാർഗോ കോംപ്ലക്സ് തന്നെ നമുക്ക് വിട്ടു നൽകിയിരുന്നു. എന്നാൽ ഈ വർഷം കാർഗോ കോംപ്ലക്സിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ഔദ്യോഗികമായി ആരംഭിച്ചത് കൊണ്ട് നമുക്ക് ഹജ്ജ് ക്യാമ്പ് ഒരുക്കാൻ ആ വലിയ കെട്ടിടം നമുക്ക് ലഭ്യമായില്ല. ആ സാഹചര്യത്തിലാണ് ഹജ്ജ് കമ്മിറ്റി എയർപോർട്ട് അതോറിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് എയർപോർട്ടിൻ്റെ വളരെ അടുത്ത് തന്നെ ഈ സൗകര്യം ഒരുക്കാൻ സാധിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു സ്വതന്ത്ര കെട്ടിടത്തിൽ ഒരു ക്യാമ്പ് നടത്തുന്നതും 18 ക്യാമ്പ് നടത്തുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതിൻ്റേതായ ചില പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് വന്നേക്കാം. അതെല്ലാം ഈ ഒരു മഹത്തായ കർമ്മത്തിൻ്റെ പ്രാധാന്യം ഓർത്തുകൊണ്ട് നിങ്ങൾ അതിനോട് യോജിച്ച് നിൽക്കണമെന്ന് ആദ്യം തന്നെ ഈ ക്യാമ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന കൺവീനർ എന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എന്തു തന്നെയായാലും കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഹാജിമാർ കഴിഞ്ഞ കാലങ്ങളിലുള്ളതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു യാത്രാ അനുഭവവും ഹജ്ജ് ക്യാമ്പ് അനുഭവവും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എല്ലാ കാലത്തും നമുക്കിതുപോലെ താൽക്കാലികമായ പന്തലുകൾ നിർമ്മിച്ച് ഹാജിമാരെ ഹജ്ജിന് പറഞ്ഞയക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ സ്വന്തമായ ഒരു ഹജ്ജ് ഹൗസ് വേണം എന്ന് ഹജ്ജ് കമ്മിറ്റി ഔദ്യോഗികമായി ആവശ്യപ്പെടുകയും കഴിഞ്ഞ 2 സംസ്ഥാന ഗവൺമെൻറ് 10 crore ഇതിൻ്റെ നിർമ്മാണത്തിന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം 10 crore 37 crore വേണം. നമ്മൾ ഗവൺമെൻറ്റിനോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്, ആവശ്യപ്പെട്ട് കൊണ്ടേയിരിക്കുകയാണ്. ഈ ഹജ്ജ് ക്യാമ്പ് ഒരു ഹജ്ജ് ഹൗസിലേക്ക് മാറ്റാനാവശ്യമായ തരത്തിൽ ഏറ്റവും മനോഹരമായ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഹജ്ജ് ഹൗസ് ഈ കണ്ണൂരിനകത്ത് നിർമ്മിക്കാൻ ആവശ്യമായ തുക, ബാക്കി വരുന്ന തുക കൂടി ഗവൺമെൻറ് നൽകണം എന്നുള്ളത്. അവരെ സർക്കാരിൻ്റെ പണം മാത്രം പോരാ, സ്വാഭാവികമായിട്ടും നമ്മൾ കൊച്ചിയിലല്ല കോഴിക്കോട് ചെയ്തതുപോലെ ഗവൺമെൻറ് തരുന്നതിനോടൊപ്പം നമ്മുടെ ഒരു സഹായം കൂടി ഈ ഹജ്ജ് ഹൗസിന് നമുക്ക് നൽകാൻ സാധിക്കണം. അത് കേവലമായിട്ട് ഇന്നേക്കുള്ളൊരു നിക്ഷേപമായിട്ട് കാണേണ്ടതില്ല. ഇനിയുള്ള കാലങ്ങളിൽ കണ്ണൂർ ക്യാമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഹജ്ജിന് പുറപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ ഹജ്ജിന് പുറപ്പെടുന്ന, ഉംറയ്ക്ക് പുറപ്പെടുന്ന എല്ലാ തീർത്ഥാടകർക്കും ഉപകാരപ്രദമാകുന്ന ഒരു മനോഹരമായ കെട്ടിടം എത്രയും പെട്ടെന്ന് തന്നെ ഈ കണ്ണൂരിൻ്റെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കണം. അതിന് പ്രിയപ്പെട്ട ഹാജിമാരും ഹജ്ജുമ്മമാരുമെല്ലാം ഒരു ചെറിയ സഹായം ഈ ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടി, ഈ ഹജ്ജ് ഹൗസിന് വേണ്ടി ഹജ്ജ് കമ്മിറ്റിക്ക് നൽകണം എന്ന് ജാഫർ സാഹിബിലൂടെ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുകയാണ്. എയർപോർട്ടിന് വേണ്ടി ഏറ്റെടുത്ത 1 acre സ്ഥലമാണ് ഈ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാൻ നമുക്ക് സൗജന്യമായിട്ട് നൽകിയത്. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വില നിങ്ങൾക്കറിയാലോ. 1 acre ഭൂമി ഈ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാൻ എയർപോർട്ടിന് വേണ്ടി ഏറ്റെടുത്ത് നമുക്ക് വിട്ടു നൽകി കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ 10 crore ഇനി ബാക്കിയുള്ള തുക കൂടി ഗവൺമെൻറ്റും ഹാജിമാരും എല്ലാം ചേർന്ന് അടുത്ത വർഷമാകുമ്പോഴേക്കും നമ്മുടെ സ്വന്തം കെട്ടിടത്തിലേക്ക് ഈ ഹജ്ജ് ക്യാമ്പ് മാറ്റാനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണമെന്ന് മാത്രം

കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം പി മുഹമ്മദ് റാഫി.

0: വിശുദ്ധയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ്

0: ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
2: വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ്. പശ്ചിമബംഗാളിൽ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. ജയ്പൂരിൽ നടക്കുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. വിയറ്റ്നാമുമായുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
3: आज हम अपने संबंधों को एनहेंस कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप के स्तर पर ले जा रहे हैं. अब हम अपनी साझेदारी को और ऊंचे लक्ष्यों की ओर अग्रसर करेंगे. कल्चर, कनेक्टिविटी और कैपेसिटी बिल्डिंग के साथ साथ सिक्योरिटी, सस्टेनेबिलिटी और सप्लाई चेन रेजिलियंस, हर क्षेत्र में हमारा सहयोग नए स्तर पर पहुंचेगा.
2: രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ വിരുന്നിലും വിയറ്റ്നാം പ്രസിഡന്റ് പങ്കെടുത്തു. ഇന്ത്യ വിയറ്റ്നാം ബന്ധം വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും നിർമ്മലാ സീതാരാമനും ഇന്നലെ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രതിരോധ മന്ത്രിയുമായും ധനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സഹകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നിവ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിയറ്റ്നാമിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. ബീഹാർ മുഖ്യമന്ത്രി സാംരാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം ഇന്ന്. പട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. 15 BJP MLA മാരും 14 JDU MLA മാരും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ജനശക്തി രാംവിലാസിൽ നിന്ന് 2 മന്ത്രിമാരും ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോക മോർച്ച എന്നിവയിൽ നിന്ന് ഓരോ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ ആദ്യ നിയമസഭാ കക്ഷി യോഗം KPCC ആസ്ഥാനത്ത് ഇന്ന് രാവിലെ ചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്നലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 ആഴ്ചത്തെ സമയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റ് പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് MP കാർത്തി പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട MLA മാരിൽ ഒരു വിഭാഗം TVK പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ

0: ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും. രാവിലെ 10 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഇന്നലെ പാർട്ടിയുടെ നിയുക്ത എംഎൽഎമാരുടെ യോഗം വിളിച്ചു ചേർത്തു. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി. ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. 2025 മെയ് 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ സുരിനാം ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരിനാം വിദേശകാര്യമന്ത്രി മെൽവിൻ ബോബോയുമായി ശ്രീ ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ സുരിനാം 9ാമത് സംയുക്ത കമ്മീഷൻ യോഗത്തിൽ ധാരണയായതായും അദ്ദേഹം പറഞ്ഞു.
2: We have a deep and trusted relationship because it rests on the foundation of a strong people-to-people connect. Our endeavor is to strengthen that base, particularly through activities and initiatives to which the ordinary citizen can connect. We are open to offering new lines of credit for projects that the Suriname government deems important and appropriate.
0: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കും. ഇതിനു പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുകയും മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ഇറാനിയൻ ഫണ്ട് വിട്ടുനൽകുകയും ചെയ്യും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദൌത്യത്തിന്റെ ഭാഗമായി ഫ്രാൻസ് തങ്ങളുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗാൾ ചെങ്കടലിൽ വിന്യസിച്ചു. 12 രാജ്യങ്ങൾ ഫ്രാൻസിന്റെ ഈ നീക്കത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. US ഏർപ്പെടുത്തിയ സമുദ്ര ഉപരോധം ലംഘിച്ച് ഇറാനിയൻ തുറമുഖത്തേക്ക് നീങ്ങാൻ ശ്രമിച്ച MT ഹസ്ന എന്ന എണ്ണക്കപ്പൽ ഒമാൻ ഉൾക്കടലിൽ തടഞ്ഞ് US സൈന്യം. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇറാനിയൻ പതാക വഹിച്ച എണ്ണക്കപ്പലിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ജീവനക്കാർ അത് അവഗണിക്കുകയായിരുന്നുവെന്ന് US സൈന്യം വ്യക്തമാക്കി. തുടർന്ന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് സൈന്യം കപ്പലിന് നേരെ വെടിയുതിർക്കുകയും യാത്ര തടയുകയുമായിരുന്നു. സംഭവത്തിൽ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 236 റൺ നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലഖ്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പശ്ചിമബംഗാളിൽ North 24 പർഗനാസ് ജില്ലയിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ അടുത്ത സഹായി ചന്ദ്രനാഥ് രഥ് വെടിയേറ്റ് മരിച്ചു. ഇന്നലെ രാത്രി ബൈക്കിലെത്തിയ അക്രമികൾ ചന്ദ്രനാഥ് സഞ്ചരിച്ച കാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ്

വിജയ്. പശ്ചിമ ബംഗാളിൽ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ജയ്പൂരിൽ നടക്കുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC & IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92

0: 5.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
1: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026. വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം, എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
0: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
2: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
2: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി

0: മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ

7994768 36 9447371 836 8078502 836 സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030 9496974141. പായാരം പപ്പിനെ.

0: അമ്മലെ, പ്രസിഡന്റ് എന്തല്ലോ വായിച്ചു പിടിക്കുന്നുണ്ടല്ലോ എന്നത്?
1: അമ്മപ്പ, ഞാൻ കൊറേ നേരമായി എത്തി വെക്കുന്നു, എന്നെ കാണിക്കുന്നൊന്നുമില്ല.
0: ആ, 10-ാം ക്ലാസ് തുടർ വിദ്യാകേന്ദ്രത്തിൽ ഇങ്ങനെ പഠിക്കുന്നുണ്ടോ?
1: ഒന്നും പറയുന്നൊന്നും കേട്ടില്ല. ഒരു വലിയ എം എ എന്നല്ലേ പറഞ്ഞുവിട്ടിന്?
0: എം എ തന്നെ മാസ്റ്റർ ഓഫ് അടുക്കള.
1: നിനക്കറിയാനിട്ടാ,
0: പ്ലസ് ടു പോലും പാസ്സായിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ എം എ.
1: അയ്യോ, പിന്നെ എങ്ങനെയാ നീ പപ്പിനെ എടുത്ത പ്രസിഡന്റ് ആയിന്?
0: അതിനുള്ള ഒരേ ഒരു കാരണം നമ്മളാ.
1: എന്നാ?
0: നമ്മളെ കൊള്ളായിട്ട്.
1: അതൊരു ശരി തന്നെയാന്ന്. പ്ലസ് ടുവിൽ 3 കൊല്ലം തോറ്റ ഇന്നെ ആടെ വെച്ചിട്ടല്ലേ 2 കൊല്ലം തോറ്റ ഓറ് പ്രസിഡന്റ് ആയിന്. അത് അനീതിയാ, അനീതിയാന്ന് സ്നേഹലതെ ചോദിക്കണം.
2: ഓ, നിങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്ന?
0: ആ, കുറച്ചേരെ വന്നിട്ട്. പ്രസിഡന്റ് എന്തോ തിരക്കിലാന്ന് വെച്ചിട്ട് ഞങ്ങൾ മിണ്ടാണ്ടിരുന്ന. എന്നാ പ്രസിഡന്റ് വായിക്കുന്നത്?
2: എടോ, ഈ പ്രസംഗം നടത്തിയിട്ട് നോക്കുമ്പോ ഒരു ക്ലിക്ക് ആവുന്നില്ല, എവിടെയും ഇത് പിടിച്ചു നിൽക്കാൻ പറ്റും.
1: നല്ല ഫോണ് കൊണ്ടോണം പ്രസിഡന്റ്.
2: എന്തിനി
1: ക്ലിക്കാവേ?
2: അങ്ങനെയല്ല, പ്രസംഗത്തിലൊരു ഗുമ്മ കിട്ടുന്നില്ലാന്നേ. ഇപ്പൊ എല്ലാരെ പ്രസംഗത്തിലല്ലോ ആദ്യം കവിതകളെല്ലാം ചൊല്ലി എന്നിട്ടല്ലേ തുടക്കോ. കുറച്ച് ഇംഗ്ലീഷും സംസ്കൃതവും ഇതൊക്കെ പറഞ്ഞിട്ടാണ് തുടക്കം. പക്ഷെ ഞാനോ നേരെ വെടിവെച്ചു തീർക്കുന്ന പോലെയല്ല എന്റെ പ്രസംഗം. നിങ്ങൾ കേട്ടിട്ടുണ്ടാ?
1: പിന്നെ
0: കേട്ടിട്ടില്ല. കേട്ടോരഭിപ്രായം കേട്ടനാ?
1: പിന്നെ ഏതാ പ്രസംഗം? വിഷൂനങ്ങാറ്റാണെങ്കില് അതിന് കിട്ടുന്ന റീച്ച് വേറെ എവിടെയും കിട്ടും.
0: ദാസയാ,
1: ഏയ്, പടക്കം മേടിക്കണ്ടല്ലോ.
2: നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ പ്രസംഗത്തില് കുറച്ചൊരു മാറ്റം വരുത്താൻ പോവാ.
0: എന്നാ ചെയ്യാൻ പോകുന്നതിന്?
1: ഓ, പ്രസംഗ പരിഷ്കരണ പുസ്തകമാണല്ലോ.
2: ഞാൻ കുറച്ച് പരീക്ഷണങ്ങൾ അതിന് നടത്താൻ പോകുന്നുണ്ട്.
0: കേൾവിക്കാരെ കഷ്ടകാലം എന്നാലേ.
2: കുറച്ച് ഇംഗ്ലീഷ്, കുറച്ച് ഹിന്ദി, കുറച്ച് കവിതകള് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടിരിക്കും ഇനി എന്റെ പ്രസംഗം.
0: അല്ല പ്രസിഡന്റ്, അപ്പൊ അത് കഥാപ്രസംഗം ആയി പോലേ?
2: ഞാനൊരു ബഹുഭാര്യ പണ്ഡിതയായിട്ട് ആൾക്കാർക്ക് തോന്നട്ടെ.
0: എന്നുവെച്ചാ
2: ബഹു ഭാര്യ പണ്ഡിത, മനസ്സിലായ? എടോ, ഇതെന്ന് വെച്ചാ കൊറേ വിഷയങ്ങളെല്ലാം കലക്കി കുടിച്ച ആളുന്നാണ് അർത്ഥം.
0: ബഹുഭാഷ എന്നാ?
2: ചെലപ്പോ അങ്ങനെയും പറയാം. ബഹുഭാഷാന്നോ ഭാര്യാന്നോ എല്ലാം പറയാം.
1: പപ്പിനെ എന്തായാലും ഭാര്യയാണല്ലോ. അതെ,
2: ഒരു വാർഷികം ഉണ്ട്, അപ്പൊ അവിടെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചിന്. അപ്പൊ അതിന് വേണ്ട ഒരു പ്രിപ്പറേഷനിലേ ഞാൻ കുറച്ച് കവിതകളും ഇതൊക്കെ പഠിച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിട്ട്. ഇതുവരെ ഞാൻ പഠിച്ചിട്ട് പോയിട്ടില്ല, ആദ്യമായിട്ട് എനിക്ക് പഠിത്തം.
0: അപ്പൊ കവിതകൾ എങ്ങനെയാ? നിങ്ങളെന്നെ എഴുതിയതാ? അല്ല,
2: എല്ല സ്നേഹലത സ്വന്തം കവിത, സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയത്.
1: അല്ല, എനിക്കറിയില്ലല്ലേ, നമ്മളെ പ്രസിഡന്റ് ഒരു നിമിഷ കവിയല്ലേ.
0: കവിയാ? ആ, ശരിയാ. അല്ല, ഈ നിമിഷ പ്രസംഗയാന്നുള്ളത് കേട്ടിനെ, പക്ഷെ കവിയാന്നുള്ളത്?
2: നിങ്ങൾ ആദ്യം എന്റെ കവിത കേട്ടോക്കൂടോ. പക്ഷേ ഇത് ഞാൻ ചൊല്ലിയാൽ നിങ്ങൾക്കത് മനസ്സിലാകുമെന്നറിയില്ല, കാരണം നിങ്ങൾ അത്രമാത്രം എന്റെ ലെവലിൽ ഉയർന്നിട്ടില്ല. അർത്ഥം ഞാൻ പിന്നീട് പറഞ്ഞു തന്നാ പോരെ. ഇപ്പൊ എന്റെ കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വരിയൊന്നും ചൊല്ലാം.

0: ഉണ്ട്.
1: പൊളി.
0: ഇതാണ് ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗം. ആദ്യം ഇത് ഞാൻ ചൊല്ലും, പിന്നെ ഇതിന്റെ വ്യാഖ്യാനം.
1: അതൊന്ന് പറഞ്ഞുതരോ.
0: അഖിലാണ്ട് മണ്ഡല മണി ചൊരുക്കി. അതായത് അഖിലേന്റെ കല്യാണത്തിന് മണ്ഡപം എല്ലാം അണി ചൊരുക്കുന്നില്ലേ, അഖിലാണ്ട് മണ്ഡപം അണിയിച്ചൊരുക്ക. അഖിലേന്റെ കല്യാണത്തിന്
1: മണ്ഡപം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല, അഖിലേന്റെ കല്യാണമാണ് ഉദ്ഘാടനം ചെയ്യാൻ പോന്നെ.
0: എടോ, ക്ലബിന്റെ അടുത്തല്ലേ ഓളെ വീട്. ആ സമയത്ത് ആറ്റാന്നാ ഓളെ കല്യാണം തോന്നുന്നു. രണ്ടു ദിവസം കഴിഞ്ഞ പാടും. അപ്പൊ അത് വെച്ചിട്ടാണ് കാഞ്ചന കാഞ്ചി കുലുക്കി കുലുക്കി. അതായത് ഓളെ അമ്മേന്റെ പേരാണ് കാഞ്ചന. ഓള് കാഞ്ചീപുരം പട്ടാന്ന് വാങ്ങിനി. അതെല്ലാം ഇട്ടിട്ട് കുലുക്കി കുലുക്കി. മനസ്സിലായാ?
1: അല്ലപ്പാ, പെണ്ണിന്റെ അല്ലേ കല്യാണോ, പിന്നെ ഇവള് പിന്നെ സൊള്ളിച്ചിട്ട് പാസറിലിട്ടിട്ട്.
0: നിർമ്മല കവിത എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും.
1: അതെയാ?
0: ഇനി 14 മക്കളെ പെറ്റോരമ്മേ. അതായത് 14 മക്കളെ പെറ്റോരമ്മേ.
1: കാഞ്ചന 14 പെറ്റിന? എന്റെ അറിവില് രണ്ടാളേ ഉള്ളൂ.
2: അല്ല അല്ല, അതല്ല ആ ഏടിയോ. ഞാൻ ഒരു 12 മക്കളെ പെറ്റമ്മേന്ന് ഞാൻ.
1: അതാ മഹാകവി നാരായണത്തുപുരാന്തന്റെ
2: കല്ലുരുട്ടിയിടുന്ന ആളല്ലേനോ.
0: എടോ, അവര് 12 എഴുതിനി, ഞാൻ 14 എഴുതിനി.
1: അപ്പൊ കോപ്പി അടിച്ചല്ല.
0: അല്ല
1: അല്ല,
0: അവര് 12, ഞാൻ 14. ഓളെ അമ്മ രണ്ടാളായിട്ട് പ്രസവിച്ചിട്ടുള്ളൂ, അവർ വേറെ. പക്ഷെ എന്റെ കൈന്നിട്ട്. അതായത് 14 മക്കൾക്ക് തുല്യമാണ് കാഞ്ചന.
1: മക്കൾക്ക് തുല്യ അഖിലല്ലേ.
0: ഛേ, എന്തെന്നാ സ്നേഹത. അതായത് അഖിലേന്റെ അമ്മ കാഞ്ചന, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. മനസ്സിലായോ?
1: മക്കൾ അഖില അഖിലേഷ് രണ്ടാൾക്കാരല്ലേ.
0: അതെ, അവളുടെ അമ്മയാണ് കാഞ്ചന. അപ്പോ 12 ഈ 2 മക്കളെ പറ്റിയത് തന്നെ ഓക്കാനൊക്കെ അനുഭവം.

പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പുത്തൻ പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 9:15 ആർദ്ര ഗീതങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 ശാസ്ത്രവീതി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ വിശുദ്ധിയുടെ തീർത്ഥാടനം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മധുരഗീതങ്ങൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് മെയ് 7, മേഡം 24, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട MLA മാരുടെ പിന്തുണ ഉറപ്പുവരുത്താൻ കഴിയാത്തതിനാൽ TVK നേതാവ് വിജയ്യുടെ സത്യപ്രതിജ്ഞ വൈകിയേക്കും. മന്ത്രിസഭയുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് വിജയ് ബുധനാഴ്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന ധാരണയിൽ ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ നടത്തുകയും ഉണ്ടായി. എന്നാൽ ഗവർണർ വിജയ്യെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവിനെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കുകയും നിശ്ചിത ദിവസത്തിനുള്ളിൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുകയുമാണ് സാധാരണ നിലയിൽ ഗവർണർമാർ ചെയ്യാറ്. എന്നാൽ TVK ഭൂരിപക്ഷം MLA മാരുടെ പിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ലഭിച്ച ശേഷമേ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കേണ്ടതുള്ളൂ എന്ന നിലപാടാണ് ആർലേക്കറുടേത്. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനമിറങ്ങി. ഭരണഘടനാ ചട്ടപ്രകാരം നിയമസഭ പിരിച്ചുവിട്ടതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനത്തിലെത്തുന്നതിന് മുന്നോടിയായി കോൺഗ്രസ് MLA മാരുടെ അഭിപ്രായങ്ങൾ ആരായാൻ ഹൈക്കമാൻഡ് നിരീക്ഷകരെത്തി. മുതിർന്ന നേതാക്കളായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവരാണ് ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തിയത്. ഇന്ന് രാവിലെ 10 മണിക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാരുടെ യോഗം KPCC ആസ്ഥാനത്ത് ചേരും. MLA മാരായ VD സതീശൻ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളും ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന KC വേണുഗോപാലിന്റെ പേരുമാണ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. പശ്ചിമബംഗാളിൽ വ്യാപകമായ അതിക്രമം. പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. BJP നേതാവായ ചന്ദ്രനാഥ് രത്താണ് കൊല്ലപ്പെട്ടത്. North 24 പർഗാന ജില്ലയിലെ മാധ്യമഗ്രാമിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം. രത്തിന്റെ വാഹനം പിന്തുടർന്നെത്തിയ അക്രമി സംഘമാണ് വെടിയുതിർത്തത്. മമതാ ബാനർജി രാജിവെക്കുമോ എന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കെ പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് തീയതി പ്രഖ്യാപിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് സമീക് ഭട്ടാചാര്യ. ശനിയാഴ്ച 10 മണിക്ക് സെൻട്രൽ കൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്ന് ഭട്ടാചാര്യ അറിയിച്ചു. വിയറ്റ്നാമുമായുള്ള വ്യാപാരം 2030 ആകുമ്പോഴേക്കും 2.38 ലക്ഷം കോടി രൂപയായി ഉയർത്താൻ ഇന്ത്യ. ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 13 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഹോർമൂസ് കടലിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടുന്നത് ലക്ഷ്യമിട്ട് US ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച ഉത്തരവിട്ടു. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതിനാൽ പരസ്പര സമ്മതപ്രകാരമാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഹോർമൂസിലുണ്ടായ തുടർച്ചയായ പരാജയത്തെ തുടർന്നാണ് ട്രംപ് പിന്മാറിയതെന്നും ഇത് ഇറാന്റെ വിജയമാണെന്നും ഇറാൻ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. MV ഹോണ്ടിയസ് എന്ന ഡച്ച് കപ്പലിലെ ഒരു യാത്രക്കാരനുകൂടി ഹാൻഡവൈറസ് സ്ഥിരീകരിച്ചു. രോഗബാധിതനായ ആൾ സൂറിച്ചിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് സ്വിറ്റ്സർലൻഡ് സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന എക്സിൽ കുറിച്ചു. രോഗലക്ഷണങ്ങളുള്ള 3 യാത്രക്കാരെ കൂടി കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ചു. ഇവരെ നെതർലൻഡിലേക്കാണ് മാറ്റിയത്. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 8 ആയി. രോഗബാധയെ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന ഡച്ച് ദമ്പതിമാരും ഒരു ജർമ്മൻ പൗരനും നേരത്തെ മരിച്ചിരുന്നു. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ചാനലായ CNN സ്ഥാപകൻ ടെഡ് ടേണർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. വന്ദേ മാതരത്തെ അപമാനിക്കുന്നവർക്കോ ആലപിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്നവർക്കോ തടവ് ശിക്ഷയും പിഴയും ഉൾപ്പെടെ കർശന നടപടികളുണ്ടാകും. അപമാനിക്കുന്ന ഏതൊരു പ്രവൃത്തിയും ജാമ്യമില്ലാ കുറ്റമായി കണക്കാക്കും. ദേശീയ ഗീതത്തിനും ഗാനത്തിനും ഇനി ഒരേ നിയമപരിരക്ഷയും ആദരവും ലഭിക്കും. ഇതിനായി നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനികാക്രമണത്തിന് ഇന്ന് ഒരു വർഷം പൂർത്തിയാകും. 2025 May 7 to 9 പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകരതാവളങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂർ അരങ്ങേറിയത്. 22 ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ 26 ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തിനുള്ള മറുപടിയാണ് ഇന്ത്യ നടത്തിയത്. രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ വാർഷികം നടത്താനിരിക്കെ ജലന്ധറിലെ BSF ആസ്ഥാനത്തിന് സമീപവും അമൃത്സറിലെ ഖാസ സൈനിക കന്റോൺമെന്റിന് സമീപവും സ്ഫോടനങ്ങൾ. ഒരാൾക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാത്രി മണിക്കൂറുകൾക്കുള്ളിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം തുടങ്ങി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമം ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതിയിൽ വാദം തുടങ്ങി. ശബരിമല വിഷയത്തിൽ വാദം നടക്കുന്നത് മുൻനിർത്തി അടുത്തയാഴ്ചത്തേക്ക് കേസ് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. മറ്റെന്തിനേക്കാളും പ്രധാനമാണ് ഈ വിഷയമെന്ന് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്രശർമ്മ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. വാദം ഒരു മാസം മുൻപേ നിശ്ചയിച്ചതാണെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് കോടതി പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് സർവീസുകൾ തുടങ്ങി. ബുധനാഴ്ച രാവിലെ 7 ഫ്ലൈ അദീലിന്റെ ആദ്യ വിമാനം പറന്നുയർന്നു. 349 ആദ്യ വിമാനത്തിലുണ്ടായിരുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 2 വൈകിയാണ് ആദ്യ വിമാനം ജിദ്ദയിലേക്ക് പുറപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ 5:15 സർവീസ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. കണ്ണൂരിലേക്ക് വിമാനം എത്താൻ വൈകിയതിനെ തുടർന്ന് സർവീസ് വൈകി. 2 ഹജ്ജ് വിമാനം ബുധനാഴ്ച രാത്രി 10:15 പുറപ്പെട്ടു. ഇന്ന് രാവിലെ 7:30 കണ്ണൂരിൽ നിന്നുള്ള 3 ഹജ്ജ് സർവീസ്. 8 3 സർവീസുകളുണ്ട്. ആകെ 4,286 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി ശശി ശേഖർ വെമ്പതിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. 3 നിയമനം. ബോംബെ IIT പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനും മാധ്യമരംഗത്തെ വിദഗ്ധനുമായ ശശി ശേഖർ പ്രസാർഭാരതി മുൻ CEO ആണ്. പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമുള്ള ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പാക്കാനും ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും കലക്ടർമാർക്ക് അധികാരം നൽകി സുപ്രീംകോടതി. കലക്ടർമാർക്ക് 1 അധികാരം നൽകിയുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ജസ്റ്റിസുമാരായ പങ്കജ് മിത്തൽ, VSN ഭാട്ടി എന്നിവർ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. മാലിന്യ സംസ്കരണത്തിന്റെ വിവിധ തലങ്ങളിൽ നിയമപരമായ വിടവ് നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ കലക്ടർ ശക്തമായ നടപടി സ്വീകരിക്കണം. 19 February മുൻ ഉത്തരവിന്റെ തുടർച്ചയായാണ് പുതുക്കിയ ഉത്തരവ്. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ പരാജയമാണുണ്ടായതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വളരെയേറെ പ്രാധാന്യത്തോടുകൂടി May-June മാസങ്ങളിൽ പാർട്ടിയുടെ ബ്രാഞ്ച് തലം വരെയുള്ള യോഗം വിളിച്ച് അംഗങ്ങൾക്ക് അഭിപ്രായം പറയാൻ അവസരം നൽകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാചകവാതക വിലവർദ്ധനയ്ക്കെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധം സമ്പൂർണ്ണം. കണ്ണൂർ ജില്ലയിലെയും ജില്ലയിലെ പട്ടണങ്ങളിലെയും ഭക്ഷണശാലകൾ അടഞ്ഞുകിടന്നു. നാട്ടിൻപുറത്തും പ്രതിഷേധം ശക്തമായിരുന്നു. ഹോട്ടലുകളും റെസ്റ്റോറൻറുകളും 24 അടച്ചിട്ട് പ്രതിഷേധിക്കാനായിരുന്നു അസോസിയേഷൻ തീരുമാനം. സംസ്ഥാനത്ത് 2 തുടരുന്ന കടുത്ത ചൂടിന് ഇന്നു മുതൽ ആശ്വാസമാകും. 2 വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചു. മെയ്യിലെ വരും ദിവസങ്ങളിലും ഇടവിട്ട് വേനൽ മഴ തുടരുമെന്നും വ്യാഴാഴ്ചയോടെ താപനില സാധാരണ നിലയിലേക്കെത്തുമെന്നും തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീതാ കെ ഗോപാൽ പറഞ്ഞു. ഉരുവച്ചാൽ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് 11 മുതൽ സബ് പോസ്റ്റ് ഓഫീസായി ഉയർത്തും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 പ്രവർത്തന സമയം. ഇപ്പോൾ മട്ടന്നൂർ പോസ്റ്റ് ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞിലേരി, കയനി, മാലൂർ, ശിവപുരം, തില്ലങ്കേരി എന്നീ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകൾ ഇനി മുതൽ ഉരുവച്ചാൽ സബ് പോസ്റ്റ് ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കും. പ്രദേശവാസികൾക്ക് തപാൽ, ബാങ്കിംഗ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവ കൂടുതൽ സൗകര്യപ്രദമായി ലഭ്യമാകാൻ പുതിയ ഓഫീസ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ പന്നിയൂർ മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപത്തെ കൃഷ്ണയിൽ പന്നിയൂർ ഭാസി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. മാഹി തലശ്ശേരി ബൈപ്പാസിലെ തിരുവങ്ങാട് ടോൾ പ്ലാസയിൽ നിരക്ക് വർദ്ധിപ്പിച്ചു. പ്രതിമാസം 50-ലധികം യാത്രകൾ ചെയ്യുന്ന വാഹനങ്ങൾക്ക് 5 രൂപ മുതൽ 10 രൂപ വരെയാണ് കൂട്ടിയത്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെ 33 റൺസിന് തോൽപ്പിച്ച് ഹൈദരാബാദ്. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FCക്കെതിരെ ജയം നേടി പഞ്ചാബ് FC. 1-0 ജയം. 20 ആണ്ടുകൾക്ക് ശേഷം ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ. 2-ാം പാദ സെമിയിൽ സ്പാനിഷ് കരുത്തരായ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 1 ഗോളിന് കീഴടക്കിയാണ് മുന്നേറ്റം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ. ഫോൺ 0497276240.
0: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിനും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: റൺവേ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: അമരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും സംഘവും പാടിയ ഗാനം കേൾക്കാം അടുത്തതായി.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം, ചിത്രം നായർ സാബ്.

0: ഇന്ത്യയും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അയാൾ കഥ എഴുതുകയാണ്. അടുത്ത ഗാനം ചിത്ര, സുജാത, സംഗീത, സജിത് എന്നിവർ പാടിയത്. ചിത്രം രാക്കിളിപ്പാട്ട്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
3: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം ആറാം തമ്പുരാൻ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
4: ഗർഷോം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഗാനം കേൾക്കാം അടുത്തതായി.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490423630. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം ചിത്രം യോധ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രഭാത പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് പ്രക്ഷേപണം ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.

0: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: അത് പിന്നെ പ്രൊമോ സോങ് ആണ് അമ്മച്ചി, പ്രൊമോ സോങ്.
1: പ്രൊമോ സോങ്ങാ?
0: അതെ, മറിയം എന്ന വിളക്കൂതിയുടെ.
1: അതൊക്കെ അവന്മാര് നോക്കിക്കൊള്ളും, പോയി കടന്നേ.
2: ഇതിനെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് എന്നെ പറഞ്ഞാ മതി.
3: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072 7579 4 9499

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 3.5 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ അലർജിയെ കുറിച്ച് കേൾക്കാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
1: പഴയ കിടക്കുവിധി ഒന്ന് കുടഞ്ഞാൽ അപ്പോൾ പാറി പടരുന്ന പൊടി കാണാം. അത് ഉള്ളിൽ കയറിയാൽ തുമ്മാതവർ ചുരുക്കമാണ്. ചിലർക്കുടനെ ഉഗ്രൻ അലർജി ലക്ഷണങ്ങൾ തുടങ്ങും. തുമ്മലും ചീറ്റലും മൂക്കൊലിപ്പും തലവേദനയും മാത്രമാവണമെന്നില്ല. ചിലപ്പോൾ ശരീരം മുഴുവനായിട്ട് തിണുപ്പും ചൊറിച്ചലും കൂടെ ശ്വാസ തടസ്സവും ആസ്മയും ഒക്കെയായിട്ട് സംഗതി കൈവിട്ടു പോകുന്ന ഒരവസ്ഥ വരെ എത്തും. ഇതും കൂടാതെ ചിലർ മാരക ലക്ഷണങ്ങളുമായിട്ട് ആശുപത്രിയിലെത്തുക കൂടി ചെയ്യും. താൽക്കാലിക ആശ്വാസമായിട്ട് ഇത്തരത്തിലുള്ള ചൊറിയും തുമ്മലും ഒക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആൻറ്റി ഹിസ്റ്റമിനുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ, അവിൽ അല്ലെങ്കിൽ സെട്രിസിൻ എന്നൊക്കെ പറയുന്ന ഗുളികകളൊക്കെ കഴിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള വീട്ടിനുള്ളിൽ നിന്നുള്ള പൊടി അലർജി മൂലം ജീവിതകാലം മുഴുവൻ

0: പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലുള്ളവരുമുണ്ട്. മുറിക്കുള്ളിലെ വെറും പൊടിയല്ല ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന ഒരു കുഞ്ഞു ജീവിയാണ് ഈ അലർജി കഥയിലെ പ്രധാന വില്ലൻ. വെറും കണ്ണുകൊണ്ട് കാണാൻ പോലും ആകാത്ത ഇത്തിരി കുഞ്ഞന്മാർ നഗ്നത മറക്കാനായിട്ട് ദേഹം മൂടുന്ന ഉടുപ്പുണ്ടാക്കി, വീടുണ്ടാക്കി, വിരിപ്പ് വിരിച്ച് മനുഷ്യർ കിടന്നുറങ്ങാൻ തുടങ്ങിയ പുരാണ കാലം മുതൽ നമ്മുടെ കൂടെ സഹശയനം തുടങ്ങിയവരാണ് ഈ കുഞ്ഞു മൈറ്റുകൾ. മൈറ്റ് എന്നതിന് ചെള്ള് എന്ന് ഉപയോഗിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ചെള്ള് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കരുതുന്നത് കുറെ കൂടി വലിയ പാലുണ്ണികളെ പോലെയുള്ള കുഞ്ഞു ജീവികളെയാണ്. അതല്ല, ഇത് വളരെ ചെറുതാണ്. ഇവർ നമ്മെ കടിക്കില്ല, ചോര കുടിക്കില്ല, മറ്റ് ശല്യമൊന്നുമില്ല. പക്ഷേ ഇവരെ കൊണ്ടുള്ള ഈ അലർജി കുഴക്കൽ ലോകമെങ്ങും ഒരു വലിയ പ്രശ്നമാണ് താനും. ഇവർ എങ്ങനെ, എന്തിന് നമ്മുടെ കൂടെ എത്തി എന്നുള്ള കാര്യമാണ് ഇന്ന് പറയുന്നത്. എപ്പോഴും തുറക്കാതെ ജനലുകൾ പോലും അടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ AC റൂമിലെ കിടക്കവിരി പോലും ഒന്ന് കുടഞ്ഞാൽ അതിലും പൊടി ഉയരുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? തുണിനാരുകളും ഫൈബറുകളും മാത്രമല്ല നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ഇതേ പൊടി തന്നെ എവിടെ നിന്നാണ് ഇത് നമ്മുടെ കിടക്കവിരിയിലെത്തിയത്? രസകരമാണ് ആ കാര്യം. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഈ പൊടി ഉണ്ടാകും നമ്മളതിൽ കിടക്കുന്നുണ്ടെങ്കിൽ. പുറത്തു നിന്ന് വന്നതല്ല പൊടി, നമ്മുടെ ദേഹത്തു നിന്നും ഉണ്ടായതാണ്. നഖവും മുടിയും ഒക്കെ വളർന്നു വരുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പുതിയ തൊലിയും അടിയിൽ നിന്നും മുകളിലോട്ട് വളർന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നറിയാമോ? ജീവനുള്ള കാലമൊക്കെ തുടരുന്ന ഒരു പ്രക്രിയയാണിത്, സ്കിൻ റീജനറേഷൻ. നമ്മുടെ തൊലിയുടെ മുകൾ പാളിയായിട്ടുള്ള എപ്പിഡെർമിസിലെ കോശങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കും. പുതിയ കോശങ്ങൾ, കലകൾ അടിയിൽ നിന്നും വളർന്നു വരുന്നതോടുകൂടിയിട്ട് മുകളിലുള്ള കോശങ്ങൾ നശിച്ചു പോകും, അത് അടർന്നു മാറും. അങ്ങനെ അടിയിലെ പാളി മുകളിലെത്തും. ഇതിങ്ങനെ ജീവിതാന്ത്യം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് എപ്പിഡെർമിസിലെ ഏറ്റവും പുറംപാളിയായിട്ടുള്ള സ്ട്രാറ്റം കോർണിയം ഇങ്ങനെ നശിച്ച് മരിച്ചുകൊണ്ടിരിക്കും. അത് ജീവനില്ലാതെ അടർന്നു പോകും. നമ്മുടെ ജീവിതത്തിന്റെ മൂന്നിലൊരു ഭാഗവും നമ്മൾ കിടന്നാണല്ലോ തീർക്കുന്നത്. കിടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും പായലും വിരിപ്പിലും ഒക്കെയായിട്ട് തണ്ടും തടിയുമുള്ള ഒരു മുതിർന്ന ശരാശരി മനുഷ്യൻ ഓരോ ദിവസവും 1 ഗ്രാമോളം തൊലിപ്പൊടി അടർത്തി വീഴ്ത്തുന്നുണ്ട്. പ്രായം, പൊതുവായ ആരോഗ്യം എന്നിവയൊക്കെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഒക്കെ തൊലി, പുറംതൊലി 27-നും 56 ദിവസത്തിനും ഇടയിൽ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാതെ സ്ഥിരമായിട്ടുള്ളതല്ല നമ്മൾ ഈ കാണുന്ന നമ്മുടെ തൊലി. ഇത്രയും കേട്ടപ്പോൾ നമ്മുടെ ശരീരത്തിലെ തൊലി തന്നെ അടർന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കിടക്കയിൽ തന്നെ നമ്മൾ കിടക്കുകയാണെങ്കിൽ അപ്പോഴെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പൊടി അലർജി ആകുന്നത് എന്നല്ലേ നിങ്ങൾ ആലോചിച്ചത്? അതെ, ആ പൊടിയല്ല പ്രശ്നം, തൊലിപ്പൊടിയല്ല പ്രശ്നം. പൊഴിഞ്ഞു വീണ ഈ തൊലി അടരുകളും അതിലുള്ള മറ്റു ബാക്ടീരിയകളും ഒക്കെ തിന്ന് ജീവിക്കുന്ന കുഞ്ഞു ജീവികളുണ്ട്, 8 കാലുള്ള ഡസ്റ്റ് മൈറ്റുകൾ. അവരാണ് ഈ കഥയിലെ വില്ലൻ. നമ്മുടെ തൊലി തുരന്ന് ഉള്ളിൽ പോയിട്ട് ജീവിക്കുന്ന മാരക ചൊറി ഉണ്ടാക്കുന്ന സ്കാബിസ് മൈറ്റുകളെ പറ്റിയിട്ടല്ല പറയുന്നത്. അത്തരത്തിലുള്ളതല്ല ഇവ. നമ്മുടെ ശരീരത്തിൽ നിന്നും അടർന്നു വീണ തൊലി മാത്രമാണ് ഇവർ ഭക്ഷിക്കുക. സ്കാബിസ് മൈറ്റുകളെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ തന്നെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കാണാത്തവർ ദയവായിട്ട് അതുകൂടി കാണുക. അതായത് ഇത്തരത്തിലുള്ള നമ്മുടെ ശരീരത്തിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന 1 ഗ്രാം തൊലിപ്പൊടി, അതായത് 1 ദിവസം നമ്മുടെ ശരീരം പൊഴിച്ചു കളയുന്ന പൊടി മതി 10 ലക്ഷം ഡസ്റ്റ് മൈറ്റുകൾക്ക്, അതായത് ഈ കുഞ്ഞു ജീവികൾക്ക് കുശാലായിട്ട് ഭക്ഷിച്ച് ജീവിക്കാൻ. ഇവരാണെങ്കിൽ ഈ കായ ഉപ്പേരിയൊക്കെ കറുമറ തിന്നുന്നത് പോലെ സദാസമയം തീറ്റ തന്നെയായിരിക്കും നമ്മുടെ ഈ തൊലിപ്പൊടി. അതുപോലെ അടർന്നു വീണിരിക്കുന്ന തൊലിപ്പൊടിയിൽ ഈസ്റ്റും മറ്റ് ബാക്ടീരിയകളും ഒക്കെ ചേർന്നിട്ട് കോളനികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കൂടാതെ ജാലകമൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിലൂടെ പാറി വരുന്ന പൂമ്പൊടികളും അതുപോലെ വളർത്തു മൃഗങ്ങളുടെ താരനുകളും ഒക്കെ കൂടിയിട്ട് ഇതൊരു അവിയൽ പ്രരൂപത്തിലായിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഈ പഹ്യന്മാരുടെ ഇഷ്ടഭക്ഷണം. ഉറപ്പുള്ള ഈ തൊലി കോശങ്ങളൊക്കെ ദഹിപ്പിക്കാൻ വേണ്ട എൻസൈമുകളൊക്കെ ഈ മൈറ്റുകളുടെ വയറിലുണ്ടാവും. 10 ആഴ്ചയോളം മാത്രമാണ് ഒരു മൈറ്റിൻ്റെ ആയുഷ്കാലമെങ്കിലും ഇതിനിടയിൽ ഇവ തിന്നുകൂട്ടുന്ന തൊലിപ്പൊടിയുടെ അളവ് വളരെ വളരെ കൂടുതലാണ്. ഈ കാലത്തിനിടയിൽ സദാസമയം ഇവർ ഈ തൊലിപ്പൊടി തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ തീറ്റക്കൊപ്പം തന്നെ പുറകുവശത്തിലെ മലദ്വാരത്തിലൂടെ ഇവ ഓരോ ദിവസവും 2000 ഉരുള മലം ഇങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. ആ മലത്തിൻ്റെ ചെറു ഉരുളകളിലും ഇവരുടെ വയറ്റിലെ എൻസൈമുകൾ പുരണ്ടിട്ടും ഉണ്ടാവും. ഈ ഉരുള മലമാണ്, അല്ലെങ്കിൽ ആ മലത്തിലെ എൻസൈമുകളാണ് നമ്മുടെ അലർജിയുടെ ഒന്നാം സ്രോതസ്. കുറഞ്ഞ ഹ്യൂമിഡിറ്റിയിലും കൂടിയ ഊഷ്മാവിലുമൊക്കെ ഈ മൈറ്റുകൾ ചത്തുപോകും. അഥവാ വെയിലത്തിട്ടാലും ഇവയൊക്കെ ചത്തുപോകും. പക്ഷേ അങ്ങനെ ചത്താലും ഇവയുടെ ശരീരവും നമുക്ക് അലർജി ഉണ്ടാക്കും. കിടക്ക തലയിണകളിലും പുതപ്പിലും വിരിപ്പിലും മാത്രമല്ല, സോഫകൾ, കാർപ്പറ്റുകൾ, തിരശീലകൾ തുടങ്ങിയൊക്കെ നമ്മൾ ശരീരം കൊണ്ട് തൊടുന്ന ഇടത്തൊക്കെയും ഈ മൈറ്റുകൾ ഉണ്ടാകാം. അതിനാൽ തന്നെ ഡസ്റ്റ് മൈറ്റുകൾ ഇല്ലാത്ത ഒരു വീടെന്നത് സ്വപ്നങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ആർത്രോപോഡ ഫൈലത്തിൽ ഉൾപ്പെടുന്ന ഇവരുടെ 15 സ്പീഷീസുകളാണ് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇതിൽ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന ഇനമാണ് ഹ്യൂറോഗ്ലൈഫസ് മൈനി എന്ന ഇനം. ഇതുകൂടാതെ യൂറോപ്യൻ ഹൗസ് ഡസ്റ്റ് മൈറ്റ്, അമേരിക്കൻ ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. അർദ്ധസുതാര്യമായിട്ടുള്ള ശരീരവും വളരെ കുറഞ്ഞ വലിപ്പമുള്ളതിനാൽ തന്നെ ഇവയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. 0.2 മുതൽ 0.3 മില്ലിമീറ്റർ വരെ മാത്രമാണ് ഇവയുടെ വലിപ്പം. ക്രീം നിറത്തിലുള്ള ഈ പുറംതോടിൽ നേർത്ത വരകളൊക്കെ ഉണ്ടാവും, സ്ട്രയേഷൻസ് ഉണ്ടാവും. ഒരാൺമൈറ്റിന്റെ ആയുസ് എന്ന് പറയുന്നത് 10-19 ദിവസമാണെങ്കിൽ പെൺമൈറ്റ് 70 ദിവസം വരെയൊക്കെ ജീവിക്കും. അവസാനത്തെ 5 ആഴ്ച കൊണ്ട് പെൺ മൈറ്റുകൾ 60 മുതൽ 100 വരെ മുട്ടകൾ ഇട്ടുകൂട്ടും. പശയുള്ള ഒരു ആവരണമുള്ള ഈ മുട്ടകൾ തൊട്ടതിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഈ മുട്ടകളൊക്കെ -70 ഡിഗ്രി സെന്റിഗ്രേഡിൽ വരെ അതിജീവിക്കുമെങ്കിലും ചൂടൊട്ടും താങ്ങില്ല. 3 മണിക്കൂറെങ്കിലും നല്ല വെയിലത്തിട്ട് ഉണക്കിയാൽ മൈറ്റുകളുടെയും മൈറ്റുകളുടെ മുട്ടകളുടെയും ഒക്കെ കഥ കഴിയും. നല്ല ചൂടുവെള്ളത്തിൽ മുക്കിയാലും ഈ മൈറ്റുകളൊക്കെ ചത്തുപോകും. ഇവർ ഭക്ഷണമാക്കുന്നത് നമ്മുടെയും അതുപോലെ മറ്റു മൃഗങ്ങളുടെയും ഒക്കെ തൊലി അടരുകളാണെന്ന് പറഞ്ഞല്ലോ. കൂടാതെ ചില ഇനം ഫംഗസുകൾ, അവയുടെ മോൾഡുകൾ, അതായത് പൂപ്പലുകളുടെ സ്പോറുകളൊക്കെ കൂടി ഇവർ ഭക്ഷണമാക്കാറുണ്ട്. ഇവർ ചൂടിലൊട്ടും കഴിയാൻ ഇഷ്ടപ്പെടുന്നില്ല, ഹ്യൂമിഡിറ്റി നന്നായിട്ട് വേണം, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വന്ന് ഇവർ ഉണങ്ങി ചത്തുപോകും എന്ന് പറഞ്ഞല്ലോ. ഇവർക്ക് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അന്തരീക്ഷത്തിലുള്ള ഈർപ്പം വലിച്ച് ഇവരുടെ പുറത്തെ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന പാളിയിലൂടെ ഉള്ളിലേക്ക് എടുക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ശ്വസനത്തിലൂടെയും വിയർപ്പിലൂടെയും ഒക്കെ ഒരു രാത്രി കൊണ്ട് തന്നെ 1 ലിറ്ററോളം വെള്ളം നമ്മൾ പുറത്ത് കളയും. അതായത് നമ്മുടെ ചുറ്റും ഒക്കെയായിട്ട് ഈ ഈർപ്പം നിലനിൽക്കുന്നുണ്ടാവും. ഈ ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും കൂടി ഇവർ നമ്മുടെ കിടക്കക്കരികിൽ തഞ്ചിക്കൂടി നിൽക്കും. ഹൗസ് ഡസ്റ്റ് മൈറ്റുകളിലെ ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് അലർജനായിട്ട് പ്രവർത്തിക്കുന്നത്. ഇഴയടുപ്പം കൂടിയ തുണികൾ ഇവർക്ക് ഒളിച്ചു കഴിയാൻ സൗകര്യമൊരുക്കുന്നില്ല എന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള തുണികൾ, ബെഡ്ഷീറ്റുകൾ ഉപയോഗിക്കുന്നത് ഹൗസ് ഡസ്റ്റ് മൈറ്റുകളുടെ എണ്ണം കുറക്കാൻ സഹായിക്കും. പ്രത്യേക ഫിൽട്ടറുകൾ ഘടിപ്പിച്ചിരിക്കുന്ന വാക്വം ക്ലീനറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കിടപ്പുമുറിയിലെ ഒക്കെ പൊടി ഇടയ്ക്കിടെ നീക്കം ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ കിടപ്പുമുറിയിലെ ഹ്യൂമിഡിറ്റി നിയന്ത്രിച്ചും വിരിപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകിയും നന്നായിട്ട് ഉണക്കിയും അല്ലെങ്കിൽ അയൺ ചെയ്തും ഒക്കെ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. കൂടാതെ ഈ വളർത്തുമൃഗങ്ങൾ, നായയും ഒക്കെ കിടപ്പുമുറിയിൽ കയറാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കോളനി വളരുന്നത് കുറക്കാൻ നമുക്ക് പറ്റും. ഈ പൊടിമുട്ടകളെ അല്ലെങ്കിൽ ഈ ഡസ്റ്റ് മൈറ്റുകളെ തിന്നാൻ ഇഷ്ടപ്പെടുന്ന വേറെ ജീവികളുമുണ്ട്. വാലമുട്ടകൾ എന്ന് വിളിക്കുന്ന സിൽവർ ഫിഷുകൾ, സൂഡോ സ്കോർപ്പിയോൺ എന്ന് വിളിക്കുന്ന കുഞ്ഞു ജീവികൾ, ചില ഇനം അലർജിക്ക് മൈറ്റുകളൊക്കെ ഇവയെ പിടികൂടി തിന്നുന്നവരാണ്. പക്ഷെ അവരും നമുക്ക് പ്രശ്നക്കാരാണ് എന്നതിനാൽ തന്നെ തുമ്മാതെ ചീറ്റാതെ നമ്മുടെ കിടപ്പുമുറിയിൽ കഴിയുക എന്നുള്ളത് വലിയ പാടാണ്. വലിയൊരു 10% ആളുകളുടെയും ആസ്മക്ക് കാരണം ഈ ഹൗസ് മൈറ്റുകളിലെ അലർജനുകളാണ്. ലോകത്തെങ്ങും പലതരത്തിലുള്ള ഹൗസ് മൈറ്റുകൾ ഉണ്ടെങ്കിലും ഈർപ്പമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് കാണുന്നത്. ഇത്തരം പ്രദേശങ്ങളിൽ ബ്ലോമിയ ട്രോപ്പിക്കാലീസ് എന്ന് പറയുന്ന ഇനം കൂടി കാണാറുണ്ട്. ഈ ഹൗസ് മൈറ്റുകൾ കൂടാതെ സ്റ്റോറേജ് മൈറ്റുകൾ എന്ന് പറയുന്ന വേറൊരു ഇനം മൈറ്റുകളും കൂടി നമ്മുടെ വീടുകളുടെ ഉള്ളിലൊക്കെ ഉണ്ടാകാം. ഇനി നമ്മൾ കിടക്കവിരികൾ പുടയുമ്പോൾ അതിൽ നിന്നും പൊങ്ങുന്ന പൊടി കണ്ട് അമ്പരക്കണ്ട, അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പൊഴിഞ്ഞ് അടർന്നു പോയ തൊലിയും കൂടെ അത് തിന്ന് ജീവിച്ച ഒരു മൈറ്റിൻ്റെ മലവും കൂടി ചേർന്നതാണ്. ആ മലത്തിലുള്ള അലർജിയാണ് നമ്മളെ തുമ്മിപ്പിക്കുന്നത്.
1: അലർജിയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ ശാസ്ത്രവീഥിയിലൂടെ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇതോടുകൂടി ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരായ നിശ്ചയദാർഢ്യത്തിന്റെ നിർണായക തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരതയെയും അതിന്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന നിശ്ചയദാർഢ്യത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. സംസ്ഥാനത്ത് LDFനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി CPIM സമഗ്രമായി പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നോ സൂപ്പർ ജയൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഭീകരതയ്ക്കും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനും പൗരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരായ നിശ്ചയദാർഢ്യത്തിന്റെ നിർണായക തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിശേഷിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തീകരിച്ചതിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമ കുറിപ്പിലാണ് രാഷ്ട്രപതി ഇക്കാര്യം അറിയിച്ചത്. ദൗത്യത്തിന്റെ അസാധാരണ വിജയം സായുധ സേനയുടെ സമാനതകളില്ലാത്ത ധൈര്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പഹൽഗാമിലെ ക്രൂരമായ ആക്രമണത്തെ ഉചിതവും മാതൃകാപരവുമായാണ് രാജ്യം നേരിട്ടതെന്നും ദ്രൗപദി മുർമു അറിയിച്ചു. ഭീകരതയെയും അതിന്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ സേന സിന്ദൂറിൽ സമാനതകളില്ലാത്ത കൃത്യതയും ദൃഢനിശ്ചയവും ധൈര്യവുമാണ് പ്രകടിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാമിൽ നിരപരാധികളായ ഇന്ത്യക്കാരെ ആക്രമിച്ചവർക്ക് സൈന്യം ഉചിതമായ മറുപടിയാണ് നൽകിയതെന്നും രാഷ്ട്രം മുഴുവനും സായുധസേനയുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്നതായും നരേന്ദ്രമോദി അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷികത്തിൽ സായുധസേനയുടെ ധീരതയെയും ത്യാഗങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും പ്രശംസിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരായ സായുധസേനയുടെ അചഞ്ചല പ്രഹരശേഷിയെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സേനയുടെ അതുല്യ വീര്യത്തെ അഭിവാദ്യം ചെയ്യുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംയുക്ത സൈനിക കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപന തീയതി മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം യോഗം പാസാക്കി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവതരിപ്പിച്ച പ്രമേയത്തെ VD സതീശൻ പിന്താങ്ങി. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കിൻ്റെയും അജയ് മാക്കൻ്റെയും സാന്നിധ്യത്തിലാണ് പാർട്ടിയിലെ നിയുക്ത MLA മാരുടെ യോഗം ചേർന്നത്. സംസ്ഥാനത്ത് LDFനുണ്ടായ അപ്രതീക്ഷിത കാരണങ്ങൾ CPIM സമഗ്രമായി പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അറിയിച്ചു. അനുഭാവികൾ ഉൾപ്പെടെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാമെന്ന് ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന കാര്യം ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തിട്ടില്ലെന്നും ബേബി അറിയിച്ചു. പാർട്ടിക്കുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് അസാധാരണ വിലയിരുത്തലാണ് നടത്തുകയെന്നും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടായിരിക്കും തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയെന്നും ബേബി വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വിട്ടിക്കഴകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റുകൾ നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കോൺഗ്രസ് പിന്തുണയോടെയാണ് ഗവൺമെന്റ് രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിച്ചത്. ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ് ഗവർണറോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നതിനിടെ തമിഴ്നാട്ടിലെ 40 ലക്ഷം അധികം അണ്ണാഡിഎംകെ MLA മാരെ പുതുച്ചേരിക്ക് സമീപം സ്വകാര്യ റിസോർട്ടിലേക്ക് മാറ്റിയതായി റിപ്പോർട്ട്. മുതിർന്ന നേതാക്കളും ഇവർക്കൊപ്പം ഉണ്ട്. പശ്ചിമബംഗാളിൽ ഗവൺമെന്റ് രൂപീകരണം അവസാനഘട്ടത്തിലെത്തി. രവീന്ദ്രനാഥ ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ബംഗാളിലെ ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകം മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും അക്രമ രാഷ്ട്രീയത്തിന്റെ ഭീകരമായ ഓർമ്മപ്പെടുത്തലാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. ഭയത്തിന്റെയും ഭീഷണിയുടെയും രാഷ്ട്രീയത്തിന് കീഴടങ്ങാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ബി ജെ പി പ്രവർത്തകരെയും അനുയായികളെയും ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് അവിടെ തുടരുകയാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസമിൽ ബി ജെ പി മന്ത്രിസഭ ഈ മാസം 11 സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. നിലവിലെ മന്ത്രിസഭയുടെ രാജി സമർപ്പിച്ച ശേഷം ഗോഹട്ടിയിൽ ലോക്ഭവന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 126 അംഗ നിയമസഭയിൽ 102 സീറ്റുകളാണ് എൻ ഡി എ നേടിയത്. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷനായിരുന്നു. രാജ്യത്തെ 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു തുടങ്ങി. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. ഇതിൽ 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. ശേഷിക്കുന്നവ റവന്യൂ വകുപ്പ് പൊളിച്ചു മാറ്റും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിനെ തുടർന്നാണ് നടപടി. ഭൂഗർഭ ജലവിധാനം ഉയർത്താനും ജലസാക്ഷരതയും ജലസുരക്ഷയും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പ്രചാരണത്തിന് തുടക്കമിടുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തോടുകളും പുഴകളും പഴശ്ശി അണക്കെട്ടും മാലിന്യരഹിതമാക്കൽ, ഭൂജല സുസ്ഥിരത കൈവരിക്കൽ, ഇക്കോളിയില്ലാത്ത പ്രകൃതിദത്ത കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ, വൃക്ഷവൽക്കരണം, സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നീ ലക്ഷ്യങ്ങളാണ് പ്രചാരണത്തിലുണ്ടാവുക. ബ്ലോക്ക് പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും പുറമെ ഗ്രന്ഥശാലാ സംഘങ്ങൾ, കോളേജ്, സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, മതസ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, സഹകരണ ബാങ്കുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമാകും. ജലസംരക്ഷണത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിൽ കലാ ട്രൂപ്പുകളും രൂപീകരിക്കും. കിണറുകളിലെയും മറ്റ് ജലസ്രോതസ്സുകളിലെയും വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ സൗജന്യ ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നോ സൂപ്പർ ജയൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നോ ഏകന സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സിക്ക് ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ എഫ് സിയാണ് പഞ്ചാബ് എഫ് സി പരാജയപ്പെടുത്തിയത്. അന്തരിച്ച സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ തലശ്ശേരി പന്നിന്നൂരിലെ കെ പി ഭാസ്കരൻ എന്ന പന്നിന്നൂർ ഭാസിയുടെ സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. നാടൻകല, നാടകം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിൽ ഒട്ടേറെ രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം ഭാസിയുടെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ വിക്ടർ ജോസഫ് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. അസുഖബാധിതനായി കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ പയ്യാവൂരിൽ നടത്തും. കണ്ണൂർ ആറളം ഫാം ബ്ലോക്ക് 10 വീട്ടിലെ കുളിമുറിയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. പുലിക്കിരി ഷാജുവിന്റെ വീട്ടിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. വനംവകുപ്പ് അധികൃതരും മാർക്ക് പ്രവർത്തകരും ചേർന്ന് രാജവെമ്പാലയെ സാഹസികമായാണ് പിടികൂടിയത്. ഇതിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരമാകാൻ സഹായിക്കുന്ന പ്രാഥമിക ധാരണയിലേക്ക് അമേരിക്കയും ഇറാനും നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങൾ അടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 30 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം വിപുലമായ കരാർ തയ്യാറാക്കാനാണ് ആലോചന. ഇറാന്റെ നിയന്ത്രണത്തിലായ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്ന ദൌത്യത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ ഫ്രാൻസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ വിന്യസിക്കാൻ തീരുമാനിച്ചു. ഇറ്റാലിയൻ, ഡച്ച് യുദ്ധക്കപ്പലുകൾക്കൊപ്പം ചാൾസ് ഡി ഗെല്ല എന്ന ഫ്രാൻസിന്റെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയതായി ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരെ നിശ്ചയദാർഢ്യത്തിന്റെ നിർണായക തെളിവാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരതയെയും അതിന്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. സംസ്ഥാനത്ത് LDFനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി CPIM സമഗ്രമായി പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ വിശുദ്ധിയുടെ തീർത്ഥാടനം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മധുരഗീതങ്ങൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ടിവികെ നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുസ്മരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: 2025 മെയ് 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധസേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിവാദ്യം അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം തികയുന്ന വേളയിൽ ഇന്ത്യൻ സായുധസേനയുടെ ധീരതയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും സാമൂഹ്യമാധ്യമ അക്കൌണ്ടിന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റി. കറുത്ത പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്കും അതിനു മുകളിൽ ദേശീയ പതാകയും അടങ്ങുന്നതാണ് പുതിയ പ്രൊഫൈൽ ചിത്രം. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1st വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ടെത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാകക്ഷി യോഗം. ചെന്നൈയിലുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് അവകാശവാദവുമായി യുഡിഎഫ് നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തി ടിവികെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. ഇന്നലെ ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: കേവല ഭൂരിപക്ഷം കിട്ടാൻ 118 സീറ്റുകൾ വേണമെന്ന നിലയിൽ വിജയ് നേതൃത്വത്തിലുള്ള തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. ടിവികെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ അവകാശമുന്നയിച്ച് ഇന്നലെ കത്ത് നൽകി. ഇന്ന് വീണ്ടും വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശമുന്നയിച്ചു. കോൺഗ്രസിൽ 5 MLA ഉൾപ്പെടെ ടിവികെക്ക് ഇപ്പോൾ 112 MLA പിന്തുണയുണ്ട്.
0: പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ദേശീയ ജനാധിപത്യ സഖ്യം തുടർഭരണം നേടിയ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൽ പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ പുതിയ സർക്കാർ രൂപീകരണ പ്രക്രിയയ്ക്ക് തുടക്കമായി. 30ൽ 18 സീറ്റുകളും നേടിയാണ് അഖിലേന്ത്യാ NR കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പുതുച്ചേരിയിൽ ഭരണ തുടർച്ച നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ ബിബിൻ S. നാഥ്.
3: കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അതിശക്തനായാണ് അഖിലേന്ത്യാ എൻ ആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി ഭരണത്തിലേക്ക് തിരികെ എത്തുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ രംഗസ്വാമിക്ക് ഇത് അഞ്ചാമത് അവസരം. ആകെയുള്ള 30 സീറ്റുകളിൽ 12 സീറ്റുകൾ എൻ ആർ കോൺഗ്രസ് നേടിയപ്പോൾ സഖ്യകക്ഷിയായ ബി ജെ പി 4, AIADMK, LJP തുടങ്ങിയവ ഓരോ സീറ്റും നേടി. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉടൻ ഉന്നയിക്കുമെന്നാണ് കരുതുന്നത്. സത്യപ്രതിജ്ഞാ തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എൻ ആർ കോൺഗ്രസും BJPയും തങ്ങളുടെ നിയമസഭാ MLA മാരുടെ യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന് സഭയിലെ കക്ഷി നേതാക്കളായി എൻ രംഗസ്വാമിയെയും എ നമശിവായത്തെയും തിരഞ്ഞെടുത്തിരുന്നു.
0: ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം പാറ്റ്നയിൽ നടന്നു. ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 15 BJP MLA മാരും 14 JDU MLA മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൊഴിൽ നൽകുന്നതിൽ മാത്രമല്ല മധ്യവർഗത്തിനും ദുർബല വിഭാഗങ്ങൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭം ന്യൂഡൽഹിയിലെ ESIC മെഡിക്കൽ കോളേജ് ആന്റ് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ESIC പരിധി 7 കോടി ആളുകളിൽ നിന്ന് 15 കോടിയായി വർദ്ധിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ പരിശോധന.
5: ആജ് ആപ്കെ ദ്വാരാ ദേശ് കെ സഭി 40 ഇയേഴ്സ് സേ എബോവ് ഹമാരെ ശ്രമിക് ഭായി ഓർ ബഹനോ കോ അനുരോധ് കരുംഗാ കി ആപ് ESIC ഹോസ്പിറ്റൽ കെ മുലാഖാത് ലേകെ ആപ്കാ ഹെൽത്ത് ചെക്കപ്പ് കർവായേ ഓർ ആപ്കാ സ്വാസ്ഥ്യ കോ സുനിശ്ചിത.
0: രാജ്യത്ത് മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ജനനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് തുടക്കമായി. പ്രസവത്തിന് മുൻപും ശേഷവുമുള്ള പരിചരണം, നവജാത ശിശു പരിചരണം, വീട്ടിൽ തന്നെയുള്ള നവജാത ശിശു സംരക്ഷണം, കുടുംബാസൂത്രണം എന്നിവ ഉൾക്കൊള്ളുന്ന മാതൃശിശു ആരോഗ്യ

വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം മുംബൈയിലെ NSE ആസ്ഥാനം സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുവരും ഇന്ത്യ വിയറ്റ്നാം ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. ഫോറത്തിൽ വിയറ്റ്നാം പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് മഹാരാഷ്ട്ര ഗവർണറുമായി ലോക്ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ലോക്ഭവനിൽ മഹാരാഷ്ട്ര ഗവർണർ ഒരുക്കുന്ന അത്താഴവിരുന്നിൽ പങ്കെടുക്കും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരു നേതാക്കളും 13 കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67-ാം സ്ഥാപക ദിനം ഇന്ന്. 1960 മെയ് 7 BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിലെത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2-ാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2-ാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. TVK നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്ദേശ ഗാനങ്ങളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വായിക്കാതെ പോയ സന്ദേശമാണ് ആദ്യം വായിക്കുന്നത്. വായിക്കുന്നതിന് മുൻപ് നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്: 9037008960. അപ്പോൾ നമുക്ക് സന്ദേശ ഗാനത്തിൽ ആദ്യമായിട്ട് ആരാണ് സന്ദേശം അയച്ചിരിക്കുന്നത് നോക്കാം. ചന്ദ്രഭാനുവേട്ടൻ തില്ലങ്കേരിയിൽ നിന്നാണ്. 1985 പുറത്തു വന്ന സുവർണക്ഷേത്രം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച് രവീന്ദ്ര മാസ്റ്റർ സംഗീതം നൽകി. ഡോക്ടർ KJ യേശുദാസ് പാടിയ പേടമാൻ മീഴിപ്പറയൂ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം സന്ദേശ ഗാനങ്ങളിൽ കൂടി കേൾപ്പിച്ചു തരുമല്ലോ. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. ഈ ഗാനം റേഡിയോ മലബാർ ആസ്വാദക സംഘടനയായ മധുരവാണി ഗ്രൂപ്പിലെ എല്ലാ സഹപ്രവർത്തകർക്കും നിലയാംഗങ്ങൾക്കും റേഡിയോ മലബാറിന്റെ മുഴുവൻ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രഭാനുവേട്ടൻ സന്ദേശം അയച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സുവർണക്ഷേത്രം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: പ്രിയ റേഡിയോ മലബാർ, ഞങ്ങളുടെ അനിയത്തി സൗമ്യ

അമ്മയുടെ 12-ാം വിവാഹ വാർഷികമായിരുന്നു മെയ് 5. അനിയത്തിക്കും അവളുടെ ഭർത്താവ് സുജിത്തിനും ആശംസാ ഗാനമായി ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിലെ ആശംസകൾ 100-100 ആശംസകൾ എന്ന ഗാനം വാട്സപ്പ് സന്ദേശ ഗാനത്തിലൂടെ കേൾപ്പിക്കാമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് മട്ടന്നൂർ ഉത്യൂരിൽ നിന്ന് സിനി, സന്ധ്യ, രമ്യ എന്നിവരാണ്. മെയ് 5 സൗമ്യയുടെയും സുജിത്തിൻ്റെയും വിവാഹ വാർഷികമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബിലേറ്റഡ് വിഷസ് അറിയിക്കുകയാണ് റേഡിയോ മലബാർ ടീം. ഇവർക്ക് 2 പേർക്കുമായിട്ട് നമുക്ക് ആശംസകൾ 100-100 ആശംസകൾ എന്ന ഗാനം കേൾപ്പിക്കാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക

0: കാത്ലാബ് എക്കോ, ടി എം ടി ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
4: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ റേഡിയോ മലബാർ, എനിക്ക് എത്ര പൂക്കാലമിനി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? എൻ്റെ പ്രിയ സുഹൃത്ത് രമേശനും കുടുംബത്തിനും, മധുരവാണിയിലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും, എൻ്റെ പ്രദീപേട്ടനും, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് ഉഷ പ്രദീപ് ഇരിട്ടി വിളമനയിൽ നിന്നാണ്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എത്ര പൂക്കാലമിനി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ

0: ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
0: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: സന്ദേശ ഗാനത്തിന് ഇത് മെയ് മാസം. എങ്ങും ചുവന്ന പൂക്കളുമായി പൂവാക മരങ്ങൾ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ച, ഈ ദൃശ്യം ഓർമ്മിപ്പിക്കുന്ന മനോഹര ഗാനം, മെയ് മാസമേ നിൻ നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ എന്ന ഗാനം കേൾപ്പിക്കാമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ബാബു അണിക്കരിയാണ്. ഈ ഗാനം മധുരവാണി കൂട്ടായ്മയിലെ അംഗങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാബുയേട്ടൻ സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മെയ് മാസമായതുകൊണ്ട് നമുക്ക് ഈ പാട്ട് തന്നെ കേൾപ്പിക്കാം അല്ലേ?

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനചാർത്തും ഇന്നു മുതൽ ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലക്കത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാക്കുന്ന ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 10-ാം തീയതി കലവറ നിരക്കൽ ഘോഷയാത്ര, 11-ന് വരാഹാവതാര വർണ്ണന, 12-ന് ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
4: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ റേഡിയോ മലബാർ, എന്റെ ചേച്ചിയുടെ വിവാഹ വാർഷിക ദിനമായിരുന്നു, അവർക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ഒരു പാട്ട് കേൾപ്പിച്ചു തരുമോ? ചേച്ചിയുടെ പേര് ഗീത, ചേട്ടൻ്റെ പേര് മോഹനൻ. ഉണരൂ വേഗം നീ സുമറാണി എന്ന പാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കൂടാതെ ശ്രവ്യധാര ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടേ? ഞാൻ ചേച്ചിയോട് പറയാറുണ്ട് റേഡിയോ മലബാറിൻ്റെ വിശേഷങ്ങൾ. ചേച്ചി ചെന്നൈയിലാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. പാട്ട് കേൾപ്പിച്ചു തരുമെന്ന വിശ്വാസത്തോടെ സംഗീത സഹദേവൻ മട്ടന്നൂർ. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിച്ചു തരാം. അതുപോലെ ഗീത ചേച്ചിക്കും മോഹനേട്ടനും ബിലേറ്റഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അറിയിക്കുകയാണ് റേഡിയോ മലബാർ ടീം. അപ്പം നമുക്ക് സംഗീത ചേച്ചി പറഞ്ഞ് ആ പാട്ട് തന്നെ കേൾപ്പിക്കാം അല്ലേ? അവർക്ക് വേണ്ടിയിട്ട്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
2: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
0: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
2: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0492473630.
3: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് റേഡിയോ മലബാർ, ഹായ്. ചുട്ടുപഴുത്ത പ്രകൃതിക്ക് ഇത്തിരി ആശ്വാസമേകി. അമൃതമഴ കിട്ടിയ ആശ്വാസത്തിലാണ് എല്ലാ ജീവജാലങ്ങളും. അതിനാൽ മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിലെ പി ജയചന്ദ്രനും സംഘവും ചേർന്ന് പാടിയ മഴമഴ മാനത്തുണ്ടരു എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് മട്ടന്നൂർ എളമ്പാറയിൽ നിന്ന് സുജാത മേറ്റടി, കൂടെ KP ജാനകി പരിപ്പായി. ഗാനമഞ്ജരി ഗ്രൂപ്പ് അംഗങ്ങൾക്കും റേഡിയോ മലബാറിലെ അണിയറ പ്രവർത്തകർക്കും പ്രിയ ശ്രോതാക്കൾക്കും ഈ പാട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജാതേച്ചി എളമ്പാറയിൽ നിന്ന് സന്ദേശം അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
4: പേരാറ്റിൻകരയിലെ ഒരു തീർത്ഥയാത്ര, കേരളത്തിലെ മണ്ണിലേക്കൊരു തീർത്ഥയാത്ര, ദർശനം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന യേശുദാസും സംഘവും പാടിയ ഈ ഗാനം റേഡിയോ മലബാർ ശ്രോതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പായ ശ്രവ്യധാര ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് അഭിലാഷ് KP പരിപ്പായാണ്. അപ്പൊ നമുക്ക് ദർശനം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സൗദിയിൽ നിന്ന് രതീഷ് കക്കോത്ത് അയച്ച സന്ദേശമാണ് അടുത്തത്. സമൂഹം എന്ന ചിത്രത്തിലെ തോമഞ്ഞൻ നെഞ്ചിലുതുങ്ങി എന്ന ഗാനം വെച്ച് തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് സതീഷേട്ടൻ സന്ദേശം അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമൂഹം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം കേൾപ്പിക്കാം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ സി ബി എസ് ഇ വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
2: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
2: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
2: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-2-473-630.
3: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.

ദിവസം കൂടെ പഠിച്ചിരുന്ന അഞ്ചാറ് കൂട്ടുകാരെ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ടു. പറഞ്ഞാൽ തീരാത്ത സന്തോഷമായി അവരെ കണ്ടിട്ട്. ഒരുപാട് സമയം ചെലവഴിച്ചു. അതുകൊണ്ട് എൻ്റെ സ്കൂൾ ബാച്ചിലുണ്ടായിരുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. GHSS ചുണ്ടങ്ങാപ്പൊയിലാണ് ഇവർ പഠിച്ചിരിക്കുന്നത് എന്ന് ഷൈനേച്ച് പറഞ്ഞു. ഷൈനേച്ചിയുടെ കൂടെ പഠിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾപ്പിക്കാം.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ
0: 35 വർഷത്തിന്റെ

0: സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: മൂന്നര പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

0: നിങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അതുല്യ പഴശ്ശിയിൽ നിന്ന് അയച്ച സന്ദേശമാണ്. എനിക്ക് കേളി എന്ന ചിത്രത്തിലെ താരം വൽക്കണ്ണാടി നോക്കി എന്ന ഗാനം വെച്ചു തരുമോ? ഇത് എന്റെ കൂടെ പഠിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അതുല്യ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് കേളി എന്ന ചിത്രത്തിലെ ചിത്രചേച്ചി പാടി മനോഹരമാക്കിയ ഗാനം കേൾപ്പിക്കാം.

സന്ദേശഗാനത്തിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ഇന്ന് വായിക്കാതെ പോയ സന്ദേശം അടുത്തയാഴ്ച എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ സന്ദേശം അയച്ചോളൂ. സന്ദേശം അയക്കണമെന്ന് പറഞ്ഞ ഒരിക്കൽ കൂടി പറയുകയാണ്, 9337008960. അടുത്ത സന്ദേശഗാനങ്ങളിലൂടെ കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.

കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം, ചിത്രം നന്ദനം.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഊമപ്പെണ്ണിൻ ഉരിയാടപ്പയ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, സുജാത എന്നിവർ പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 5 മെയ് വൈകിട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിർവഹിച്ചു. ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച ഒ വി ജാഫർ.
2: നമുക്കറിയാം, കഴിഞ്ഞ 2023 മുതലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ എംബർക്കേഷൻ പോയിന്റ് ആരംഭിച്ചത്. 23, 24, 25 എയർപോർട്ടിലെ കാർഗോ ബിൽഡിങ്ങിലായിരുന്നു എംബർക്കേഷൻ നടത്തിയതെങ്കിൽ ഈ വർഷം ഈ മൈതാനത്തൊരു പന്തല് കെട്ടി ഒരുപാട് പരിമിതികൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളൊക്കെ വിഷമത്തിൽ പെടുമോ എന്ന ആശങ്ക ഉണർത്തിക്കൊണ്ട് ഈ കൊച്ചു പന്തലിനകത്ത് 4000-ലധികം വരുന്ന ഹജ്ജാജികളെ സ്വീകരിക്കാനും അവരെ നല്ല നിലയിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പറഞ്ഞേക്കാനും വേണ്ടിയുള്ള ആ സംരംഭം എന്ന നിലയിലാണ് ഇവിടെ ഹജ്ജ് ക്യാമ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയും തീർച്ചയായും മനസ്സിലാക്കുന്നു. ചെറിയ ഇടമാണിതുള്ളത്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് പുറത്തു തരണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടിയും ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ ആദ്യമായി അപേക്ഷിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കേരള ഗവൺമെൻറ് അനുവദിച്ച 1 ഏക്കർ സ്ഥലത്ത് 10 കോടി രൂപയും തന്നിട്ടുണ്ട്. അവിടെ ഒരു ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ടാകണമെന്ന് ആമുഖമായി ഞാൻ പറയുകയാണ്. ഇവിടെ നിങ്ങളെ തൊട്ടടുത്തായി ഞങ്ങളൊരു സ്കാനർ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ഹജ്ജ് ക്ലാസുകളിലും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ യാത്ര പോകുന്നതിന് മുമ്പ് ഹജ്ജ് ഹൗസിൻ്റെ നിർമ്മാണ ഫണ്ടിലേക്ക് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ഈ സ്കാനർ വഴിയായി നിങ്ങളുടെ ചെറിയ തുകകൾ അയച്ചു തരാൻ സാധിക്കുമെങ്കിൽ അള്ളാഹു നിങ്ങളുടെ യാത്രയും അതുപോലെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളും സഫലീകൃതമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത വർഷം ഹജ്ജിൻ്റെ കാലമാകുമ്പോഴേക്കും ഈ ഹജ്ജ് ഹൗസിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ബഹുമാനായ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ചെയർമാനായുള്ള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ആ ഞങ്ങളുടെ ആഗ്രഹം അള്ളാഹു സഫലീകരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഹജ്ജുകളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ അതിഥികളായ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരും എന്നുള്ള വിശ്വാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, നമ്മുടെ ഹജ്ജ് ഹൗസ് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാനും ഇനി ഇവിടെ നിന്നും പുറപ്പെടുന്ന ഹജ്ജാജികൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ അവരെ യാത്രയേക്കാനും സാധിക്കുമാറ് ഹജ്ജ് ഹൗസിൻ്റെ പ്രവർത്തനങ്ങൾ എത്രയും വേഗം നിവർത്തിച്ചു തരാൻ ആ മണ്ണിൽ വെച്ച് നിങ്ങളുടെ ദുഹ ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. അടുത്ത വർഷം ഞങ്ങളുടെ എല്ലാം സ്വപ്നമായ ഹജ്ജ് ഹൗസിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൈയേറ്റ സഹായവും ഉണ്ടാവണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന

0: ഹജ്ജ് കമ്മിറ്റിയിലെ സീനിയർ മെമ്പറായ പി പി മുഹമ്മദ് റാഫി അവരെ സാദരം ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു.
1: പി പി മുഹമ്മദ് റാഫിയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും നമസ്കാരം. സ്വാഭാവികമായിട്ടും പുതിയൊരു എംബാർക്കേഷൻ വരുമ്പോൾ ഹാജിമാർക്ക് വലിയ ആശങ്കകളുണ്ടാവും. ആ ആശങ്കകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് 2023 ഏറ്റവും മികച്ച രീതിയിൽ ഹജ്ജ് ക്യാമ്പ് നടത്തിയതിനെ തുടർന്ന് 2024 എത്തുമ്പോൾ ഏതാണ്ട് 1000 ഹാജിമാർ നമുക്ക് അധികമായിട്ട് വന്നു. അത് 2025 ഇപ്പോൾ 2026 എത്തുമ്പോൾ ഏതാണ്ട് 5000 ഹാജിമാർ കണ്ണൂർ എംബാർക്കേഷനിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നതിനുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് കൂട്ടമായി സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ 3 നമുക്കിവിടെ ഉണ്ടായിരുന്ന സൗകര്യം അത് എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ കാർഗോ കോംപ്ലക്സ് തന്നെ നമുക്ക് വിട്ടു നൽകിയിരുന്നു. എന്നാൽ ഈ വർഷം കാർഗോ കോംപ്ലക്സിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ഔദ്യോഗികമായി ആരംഭിച്ചതുകൊണ്ട് നമുക്ക് ഹജ്ജ് ക്യാമ്പ് ഒരുക്കാൻ ആ വലിയ കെട്ടിടം നമുക്ക് ലഭ്യമായില്ല. ആ സാഹചര്യത്തിലാണ് ഹജ്ജ് കമ്മിറ്റി എയർപോർട്ട് അതോറിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് എയർപോർട്ടിൻ്റെ വളരെ അടുത്ത് തന്നെ ഈ സൗകര്യം ഒരുക്കാൻ സാധിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു സ്വതന്ത്ര കെട്ടിടത്തിൽ ഒരു ക്യാമ്പ് നടത്തുന്നതും 18 ക്യാമ്പ് നടത്തുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതിൻ്റേതായ ചില പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് വന്നേക്കാം. അതെല്ലാം ഈ ഒരു മഹത്തായ കർമ്മത്തിൻ്റെ പ്രാധാന്യം ഓർത്തുകൊണ്ട് നിങ്ങൾ അതിനോട് യോജിച്ച് നിൽക്കണമെന്ന് ആദ്യം തന്നെ ഈ ക്യാമ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന കൺവീനർ എന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എന്തു തന്നെയായാലും കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഹാജിമാർ കഴിഞ്ഞ കാലങ്ങളിലുള്ളതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു യാത്രാ അനുഭവവും ഹജ്ജ് ക്യാമ്പ് അനുഭവവും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എല്ലാ കാലത്തും നമുക്കിതുപോലെ താൽക്കാലികമായ പന്തലുകൾ നിർമ്മിച്ച് ഹാജിമാരെ ഹജ്ജിന് പറഞ്ഞയക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ സ്വന്തമായ ഒരു ഹജ്ജ് ഹൗസ് വേണം എന്ന് ഹജ്ജ് കമ്മിറ്റി ഔദ്യോഗികമായി ആവശ്യപ്പെടുകയും കഴിഞ്ഞ 2 സംസ്ഥാന ഗവൺമെൻറ് 10 crore ഇതിൻ്റെ നിർമ്മാണത്തിന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം 10 crore 37 crore വേണം. നമ്മൾ ഗവൺമെൻറ്റിനോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്, ആവശ്യപ്പെട്ട് കൊണ്ടേയിരിക്കുകയാണ്. ഈ ഹജ്ജ് ക്യാമ്പ് ഒരു ഹജ്ജ് ഹൗസിലേക്ക് മാറ്റാനാവശ്യമായ തരത്തിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഹജ്ജ് ഹൗസ് ഈ കണ്ണൂരിനകത്ത് നിർമ്മിക്കാൻ ആവശ്യമായ തുക, ബാക്കി വരുന്ന തുക കൂടി ഗവൺമെൻറ് നൽകണം എന്നുള്ളത്. അവരെ സർക്കാരിൻ്റെ പണം മാത്രം പോരെ, സ്വാഭാവികമായിട്ടും നമ്മൾ കൊച്ചിയിലല്ല കോഴിക്കോട് ചെയ്തതുപോലെ ഗവൺമെൻറ് തരുന്നതിനോടൊപ്പം നമ്മുടെ ഒരു സഹായം കൂടി ഈ ഹജ്ജ് ഹൗസിന് നമുക്ക് നൽകാൻ സാധിക്കണം. അത് കേവലമായിട്ട് ഇന്നേക്കുള്ളൊരു നിക്ഷേപമായിട്ട് കാണേണ്ടതില്ല. ഇനിയുള്ള കാലങ്ങളിൽ കണ്ണൂർ ക്യാമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഹജ്ജിന് പുറപ്പെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഹജ്ജിന് പുറപ്പെടുന്ന, ഉംറക്ക് പുറപ്പെടുന്ന എല്ലാ തീർത്ഥാടകർക്കും ഉപകാരപ്രദമാകുന്ന ഒരു മനോഹരമായ കെട്ടിടം എത്രയും പെട്ടെന്ന് തന്നെ ഈ കണ്ണൂരിൻ്റെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കണം. അതിന് പ്രിയപ്പെട്ട ഹാജിമാരും ഹജ്ജുമമാരുമെല്ലാം ഒരു ചെറിയ സഹായം ഈ ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടി, ഈ ഹജ്ജ് ഹൗസിന് വേണ്ടി ഹജ്ജ് കമ്മിറ്റിക്ക് നൽകണം എന്ന് ജാഫർ സാഹിബിലൂടെ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുകയാണ്. എയർപോർട്ടിന് വേണ്ടി ഏറ്റെടുത്ത 1 acre സ്ഥലമാണ് ഈ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാൻ നമുക്ക് സൗജന്യമായിട്ട് നൽകിയത്. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വില നിങ്ങൾക്കറിയാലോ. 1 acre ഭൂമി ഈ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാൻ എയർപോർട്ടിന് വേണ്ടി ഏറ്റെടുത്ത് നമുക്ക് വിട്ടു നൽകി കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ 10 crore ഇനി ബാക്കിയുള്ള തുക കൂടി ഗവൺമെൻറ്റും ഹാജിമാരും എല്ലാം ചേർന്ന് അടുത്ത വർഷമാകുമ്പോഴേക്കും നമ്മുടെ സ്വന്തം കെട്ടിടത്തിലേക്ക് ഈ ഹജ്ജ് ക്യാമ്പ് മാറ്റാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണമെന്ന് മാത്രം

കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം പി മുഹമ്മദ് റാഫി.

0: വിശുദ്ധയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ്.

0: മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ നാടൻ പാട്ടുകൾ കേൾക്കാം.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു MG വിനോദ് തളിപ്പറമ്പ. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വിജയലക്ഷ്മിയുടെ കവിത മൃഗശിക്ഷകൻ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം, ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം, ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ ഡോക്ടർ ശ്രീകുമാർ എഴുതിയ കഥ മഞ്ഞപ്പാവാട, അവതരിപ്പിക്കുന്നത് വേദ മനോജ്. ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത സൂര്യൻ. സുഷമ പാണലാട് എഴുതിയ കവിത ഓർമ്മകൾ ഉണർത്തുന്ന ഗ്രാമം, ആലപിക്കുന്നത് നന്ദാത്മജൻ കൊതേരി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. ഇതിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. 9:00 ഗാനലയം. 10:00 സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ഓപ്പറേഷൻ സിന്ദൂർ ഇത്യസ്യ പ്രഥമ വാർഷികോത്സവം ആചരിതം. ഭയോത്പാദനസ്യ പരാജയെ തസ്യ സക്ഷമ വിധിവ്യവസ്ഥായാഃ വിനാശേ ച ഭാരതസ്യ പ്രതിബദ്ധതാം പുനഃ ദൃഢീകൃതം. ബിഹാരസ്യ മുഖ്യമന്ത്രി സമ്രാട് ചൗധരി സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കൃതവാൻ. നിതീഷ് കുമാരസ്യ പുത്രേണ സഹ ദ്വാത്രിംശത് മന്ത്രിണഃ ച നൂതന മന്ത്രിമണ്ഡലെ ശപഥവചനം സ്വീകൃതവന്തഃ. തമിഴ്നാടു കേരള രാജ്യയോഃ സർവകാര നിർമ്മാണാർത്ഥം തീവ്ര സംവാദാഃ പ്രചലന്തി.

0: കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. കര, നാവിക, വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധസേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാ തലവന്മാർ. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണ ദൃഢനിശ്ചയത്തോടെ തുടരുന്നുവെന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന ദർശനം ഇനി വെറും മുദ്രാവാക്യമല്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: Operation Sindoor saw India very consciously and coherently go beyond its erstwhile approaches and methods and target terror across the line of control and our international boundary with Pakistan with precision, proportionality and a clarity of purpose. It was a statement of resolve, responsibility and strategic restraint by a nation. From the outset, the government gave us two clear directions, clear politico-military objectives and the operational flexibility to achieve these.
0: ബംഗ്ലാദേശുമായി 2860 പൌരത്വ പരിശോധനാ കേസുകളാണ് തീർപ്പാകാതെ കിടക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശ പൌരന്മാരെ രാജ്യത്തിന്റെ നിയമങ്ങളും നിലവിലുള്ള ഉഭയകക്ഷി സംവിധാനങ്ങളും അനുസരിച്ച് തിരികെ അയക്കേണ്ടതുണ്ടെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് മുന്നോടിയായുള്ള കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇനി ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിക്കും. നിയമസഭാ കക്ഷി നേതാവിനെ നിശ്ചയിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അംഗീകരിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ന് രാവിലെ യോഗം ചേർന്നത്. ഈ ആഴ്ച അവസാനത്തോടെയാകും പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുക എന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും മുൻ മുഖ്യമന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കുമെന്നും ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യമെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടനും TVK അധ്യക്ഷനുമായ വിജയ്യെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഗവർണർ വിശദീകരിച്ചതായി ലോക്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിയമസഭയിൽ ആവശ്യമായ ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമുണ്ടായിട്ടില്ലെന്നും ലോക്ഭവൻ വ്യക്തമാക്കി. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നിതി ആയോഗ് പുറത്തിറക്കി. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള 10 വർഷത്തെ സമഗ്രമായ വിശകലനമാണ് ഈ റിപ്പോർട്ട്. പ്രവേശനം, അടിസ്ഥാന സൌകര്യങ്ങൾ, സമത്വം, പഠനഫലങ്ങൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് റിപ്പോർട്ടിലുള്ളത്. സ്കൂൾ ഘടന പുനഃസംഘടിപ്പിക്കുക, സ്കൂൾ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾ നിർണായക പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള

0: ആദര സൂചകമായി സപ്ലൈകോ വിമൻസ് 11 പരിപാടി. ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കുന്നു. വനിതാ നേതൃത്വത്തെ ആദരിക്കുന്നതോടൊപ്പം സ്ത്രീകൾ വീടുകളിലും സമൂഹത്തിലും വഹിക്കുന്ന നിർണായക പങ്കിനെയും ഉയർത്തിക്കാട്ടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കിയിൽ പൂപ്പാറ ടൌണിൽ സർക്കാർ സ്ഥലം കയ്യേറി പന്നിയാർ പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. അനധികൃതമായി നിർമ്മിച്ച 88 കെട്ടിടങ്ങളാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചു നീക്കിയത്. ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയോദ്യാനം ട്രക്കിംഗ് സൌകര്യങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്നു. വന്യതയുടെ വശ്യസൌന്ദര്യവും വൈവിധ്യമാർന്ന സസ്യസമ്പത്തും ആസ്വദിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാഹസിക സഞ്ചാരികൾക്കായി ട്രക്കിംഗിനൊപ്പം താമസ സൌകര്യങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന മതികെട്ടാൻചോല ജൈവ വൈവിധ്യം കൊണ്ട് സഞ്ചാരികളുടെ പറദീസയാണ്. മൂന്നാർ ബോഡിമെട്ട് പാതയിലെ ചൂണ്ടലിൽ നിന്നാരംഭിക്കുന്ന 8 കിലോമീറ്റർ ട്രക്കിംഗാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ആനയിറങ്കൽ ഡാമിന്റെയും ചിന്നക്കനാൽ മേഖലയുടെയും മനോഹരമായ കാഴ്ചകൾ ഈ വനയാത്രയിൽ ആസ്വദിക്കാനാകും. നിത്യഹരിത വനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഈ വനമേഖലയിൽ അപൂർവ സസ്യസമ്പത്തും കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യവുമുണ്ട്. 2008 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ പ്രദേശം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനത്താരകളിൽ ഒന്നുകൂടിയാണ്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് 1,400 കോടി രൂപയുടെ അനധികൃത വസ്തുക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. 2021 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പിടിച്ചെടുത്ത വസ്തുക്കളിൽ 40% വർധനയുണ്ടായി. വ്യോമയാന മേഖലയിൽ ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾക്കിടയിലും തുടർച്ചയായ 4ാം സാമ്പത്തിക വർഷത്തിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ആകെ 1,14,42,583 യാത്രക്കാരാണ് സിയാൽ വഴി സഞ്ചരിച്ചത്. ഇതോടൊപ്പം 73,134 വിമാന സർവീസുകളും വിമാനത്താവളം കൈകാര്യം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 77,844 നിഫ്റ്റി 5 പോയിന്റ് നേട്ടത്തിൽ 24,336 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ. തലശ്ശേരി എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പിലെ കെ രമേശൻ വധശ്രമക്കേസിൽ CPIM പ്രവർത്തകരായ 5 പേരെ വിചാരണ കോടതി വിവിധ വകുപ്പുകൾ പ്രകാരം 14 വർഷം തടവിനും 2,55,000 രൂപ വീതം പിഴയടയ്ക്കാനും വിധിച്ചു. കര, നാവിക, വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതെന്ന് ഇന്ത്യൻ സായുധസേന. സംസ്ഥാന നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ TVK അധ്യക്ഷൻ വിജയ്യെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. രാജ്യത്തെ 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് സമഗ്ര നയ റിപ്പോർട്ട് പുറത്തിറക്കി നിതി ആയോഗ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനചാർത്തും ഇന്നു മുതൽ ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലക്കത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 10-ാം തീയതി കലവറ നിരക്കൽ ഘോഷയാത്ര, 11-ന് വരാഹാവതാര വർണ്ണന, 12-ന് ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണ അവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നടുക്ക് നടുക്ക് ഞാൻ കുഴിച്ചിട്ടു കുഴിച്ചിട്ട് 4-600 ഞാൻ തൂക്കിയിട്ട് വീഡിയോയിൽ ഇട്ടിട്ട് കാണും. തൂക്കിയിട്ട് 4-600 ഞാൻ തൂക്കിയിട്ട് കാണിച്ചു കൊടുത്തവർക്ക്. ഇത്ര ശമ്പണ്ണോണ്ട് വെച്ചിട്ടു പുറത്തുനിന്നായതുകൊണ്ട്. പക്ഷെ അത് ദൂരം ദൂരം വെച്ചാൽ ഇങ്ങനെ ഒരുപോലെ അത് ഞാൻ പേരുള്ളിടത്ത് ഇത് മണ്ണിട്ടോണ്ട്. പിന്നെ ആലവളം മറ്റേ കമ്പോസ്റ്റ് വളം നല്ലോണം ഇട്ടു. ചകിരിച്ചോറും എല്ലാം കൂട്ടിയിട്ട് അന്ന് ഈ ചകിരിച്ചോറ് നല്ല കൃഷിക്കാന്ന്. അങ്ങനെ ചേമ്പ് കഴിയണം ഇട്ടിട്ട് നല്ല ചേമ്പ് കൂട്ടി
1: ചകിരിച്ചോറ് ഉപയോഗിച്ച്
0: ചകിരിച്ചോറിൽ മാത്രം ചേരി. ചകിരിച്ചോറ് മാത്രം വെച്ചാൽ നമ്മള്
1: കൂട്ട്
0: കൂട്ട് ആദ്യം ചകിരിച്ചോറ് എടുക്കുക, പിന്നെ അതിന് മേലെ കുറച്ച് കുമ്മായി ഇടുക, കുറച്ച് വേപ്പ് മുണ്ണാക്കുക, എല്ല് പൊടി ഇടുക, കുറച്ച് ചാരം ഇടുക. ഈ എല്ല് പൊടിയും വേപ്പും മുണ്ണാക്കും കുമ്മായും ഇല്ലാത്ത ഒരു പരിപാടി കൃഷി ചെയ്ത് കാര്യമില്ല. അത് മൂന്നും വേണം കൃത്യമായിട്ട് കറക്റ്റായിട്ട് വേണം. ചാരം ഉണ്ടെങ്കിൽ ചാരം, നമ്മൾ ചാരം ഉണ്ടെങ്കിൽ എത്രയും നല്ലതാണ്. അത് ചെയ്തിട്ടാകുമ്പോൾ അത് എല്ലാം കൂടി ഇളക്കി വെച്ചിട്ടാകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ കമ്പോസ്റ്റ് വളം. കമ്പോസ്റ്റ് നമുക്ക് ആലവളം വേണം, ആലവളം മതി. കോഴി വളം കോഴി വളം എന്ത് വളമാണ് നമുക്കുള്ളതിങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഒരാഴ്ച കൂട്ടാക്കിയിട്ട് മറിച്ച് അടവെക്കണം. ഒരാഴ്ച കഴിഞ്ഞാകുമ്പോൾ അവളുടെ അടുത്ത് നടാൻ വേണ്ട, അല്ലെങ്കിൽ ഇനി ചൂട് കൂടുതലുണ്ടാകും അത് കുമ്മായല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും പറയും അന്നേരം തന്നെ നടുന്നതോട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിൽ അത് നമ്മളാ വെള്ളത്തിൽ ചോദിച്ചും വെള്ളം കുറഞ്ഞു പോയെങ്കിലോ നല്ലോണം വെള്ളം അടിക്കുന്നെങ്കിൽ പറ്റും നടുന്നതോട്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് അതിൻ്റെ ഗുണം ജാസ്തിയാണ്. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ പോട്ടി മിശ്രി തടി ആക്കി വെച്ചിട്ടാണ് പിന്നെ ഒരു വിഷമമില്ല.
1: അത്
0: നട്ടു കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ പിന്നെ നമ്മളതിന് ഇടക്കടേ പണിയെടുത്തു കൊടുക്കണം. ചേമ്പ് വന്നിട്ട് 2-3 സ്റ്റെപ്പിൽ പണിയെടുക്കണം, വളമിട്ട് കൊടുക്കണം. അത് പണ്ടത്തെ പുല്ല് കാട് ഉണക്ക കരിയില പിന്നെ ഈ കമ്പോസ്റ്റ് വളം. നമ്മൾ കമ്പോസ്റ്റ് വളം എന്ന് വെച്ചാൽ നമ്മൾ ഈ അടുക്കള വേസ്റ്റും ചോറും കഞ്ഞി എല്ലാം അടക്കം. ഇപ്പം എനിക്കൊരു റിങ് കമ്പോസ്റ്റ് ഉണ്ട്. ആ റിങ് കമ്പോസ്റ്റിനായിട്ട് ഇപ്പം നിറഞ്ഞു വരും എല്ലാം. ചോറ് പച്ചക്കറീൻ്റെ വേസ്റ്റ് നമ്മൾ കറി വെക്കുന്ന എല്ലാം ഉണ്ടാവുമല്ലോ. പിന്നെ എന്താവുള്ള ചപ്പോ കാടോ എല്ലാം വാരിയിലിട്ടിട്ട് സീമക്കൊന്നേൻ്റെ തോല് അത്യാവശ്യം. സീമക്കൊന്ന നല്ല വളമാണ് പച്ചച്ചാണത്തേക്ക്. പിന്നെ പച്ചച്ചാണകം വേണം ഇതെല്ലാം. പിന്നെ ആട്ടുംപളം ഉണ്ടെങ്കിൽ അതും ബെസ്റ്റാണ്. ആട്ടുംപളം ഞാൻ പൊടിച്ചത് ഒരു 2 കിലോ വെച്ചിട്ട് സ്റ്റേണ്ട ഇട്ട് വാങ്ങി പോയിട്ടാകുമ്പോൾ എല്ലാം വാങ്ങും.
1: ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും?
0: രാവിലെ 6 മണിക്ക് മുമ്പേ എണീക്കും.
1: മുമ്പേ എഴുന്നേൽക്കും എന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണോ കൃഷിയിലേക്ക്?
0: അല്ല, രാവിലെ ഞാനും അമ്മയിലേ ഉള്ളൂ. അതുകൊണ്ട് വേഗം ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുത്ത് അമ്മ എണീറ്റിന് ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുത്തിട്ട് അമ്മക്ക് ചായൻ്റെ ചായയും കൂടി അടാക്കി കൊടുത്താൽ ഞാൻ കുടിക്കല് വയ്യ കുടിക്കും. അത് വേഗം അമ്മക്കടെ നമുക്ക് അമ്മയുടെ വലിയ തെപ്പും കാര്യവും തീർന്നിട്ടാകുമ്പോൾ അമ്മക്ക് അതായി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്പാട് പച്ചക്കറി കിടക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുടിച്ച് ഒരു 9-10 മണിയാകുമ്പോഴേക്ക് അത്തേക്ക് വരും. പിന്നെ ചോറും കറികളും വെച്ചു. പിന്നെ അല്ലാക്കിയല്ല അടിച്ചിലും വാരി ആക്കുമ്പോഴേക്ക് ലൈവ് ഇടാനായി. ലൈവ് ഇട്ട് 2 മണിയാകുമ്പോൾ ചോറ് കൊടുക്കും. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അമ്മേനെ കുളിപ്പിക്കാനായി. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ വൈകുന്നേരത്തെ കാര്യങ്ങളെല്ലാം ആയി. അപ്പോൾ വീഡിയോ എടുക്കാനായി. അപ്പോൾ ആ വീഡിയോയിൽ എടുത്തു വെച്ചത് അപ്പോൾ വേറൊരാളെ വീഡിയോ എൻ്റെ വീഡിയോ കണ്ടെ അവർക്ക് അതിൻ്റെ കമൻറ്റ് പ്രത്യേകം കണ്ടു കൊടുക്കണ്ടേ. നല്ല അവർ നാളെ ഇങ്ങോട്ട് ചാനൽ കയറാകുമ്പോൾ അങ്ങോട്ടും കൊണ്ട് ചെയ്യണ്ടേ. പിന്നെ ഓരോ ലൈവിലും പോകണം, ഓരോരാളെ ലൈവിലും പോകണം. എൻ്റെ അടുത്ത് വരുന്നവരെല്ലാം ആകും വേണ്ടേ. പിന്നെ അതിൻ്റെ നടക്കും. പിന്നെ രാത്രി എല്ലാം കൂടി 2 മണി 2:30 3 മണിയോ ചേച്ചി നമുക്ക്
1: കിടക്കാൻ. എന്നിട്ടാണ് രാവിലെ 6 മണിക്ക് അപ്പോൾ ക്ഷീണം അങ്ങനെ തോന്നാറില്ല?
0: ക്ഷീണമല്ല, ഇപ്പം ഇപ്പം കണ്ണിന് ഭയങ്കര ഇപ്പം കുറച്ച് ദിവസം പ്രശ്നമായി. എന്നിട്ടിപ്പം ഒരാഴ്ചയായിട്ട് ഞാൻ ലൈവ് ഇടാണ്ട് നിന്നിട്ട് ഇന്നലെ ഇട്ടു. ഇന്നലെ ഇന്നലെ തന്നെ അവർ പറഞ്ഞിട്ട് ചാനലില്ല. ഞങ്ങളിനി യൂട്യൂബിലേക്ക് ഇല്ല. ഞങ്ങൾ അയൽവക്കത്ത് പോയി കഞ്ഞി കുടിച്ചോന്ന് മറ്റേ പോയിട്ട് നിങ്ങൾ സുഖമായിട്ട് കുടിച്ചിട്ട് കിടന്നോർന്നു നില പറ്റ എന്നെ പറഞ്ഞു. അങ്ങനെ പറയുന്നത് ഞങ്ങളോട് ഒരു അയലത്ത് പോയിട്ട് അയൽവക്കത്ത് പോയി കഞ്ഞി കുടിക്കാൻ പറയാ നമ്മളോട്. നിങ്ങൾ സുഖമായിട്ട് കിടന്നോർന്നു, നമ്മൾ അയൽവക്കത്ത് പോയിട്ട് കഞ്ഞി കുടിച്ചോളാം. വീട്ടിൽ വെച്ചിട്ട് കഞ്ഞി വിട്ടേരാണ്ട് അപ്പുറത്ത് പോയിട്ട് കുടിച്ചോന്ന് പറയാ നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട. നമ്മൾ നമ്മൾ ഇങ്ങോട്ടില്ലാലും പറ്റും വയ്യ. ഇന്നലെ ഒത്തൻ ഉച്ചക്ക് ശേഷം വിളിക്കാൻ തുടങ്ങി. ഇന്നലെ ഇവിടില്ല ഇട്ടു.
1: രസമാണ്,
0: നല്ല രസം. യൂട്യൂബ് രസം എന്ന് വെച്ചാല് ഭയങ്കര സ്നേഹമാണ് ആൾക്കാർ. എന്റെ മേലെ നല്ല കരുതലാണ്, നല്ല സ്നേഹം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്റെ സംസാരം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. എല്ലാരും പറയും നല്ല സംസാരം.
1: പൊതുവെ കണ്ണൂർക്കാരുടെ സംസാരം ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമാണ്.
0: ആര് വരുമ്പോ നിങ്ങള് സംസാരം കേട്ടിട്ടാ വന്നു. പക്ഷെ എന്റെ ലൈവിൽ ഇല്ലാത്തവരാരുമില്ല. പോലീസ് ഉണ്ട്, പിന്നെ മിലിറ്ററിക്കാരുണ്ട്, പിന്നെ മാഷന്മാരുണ്ട്, എല്ലാ വിധ ജോലിയുടെ. പിന്നെ പ്രൊഫസർമാരുണ്ട്, ഇത് പറയാൻ പ്രൊഫസർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, വക്കീലുമാണ്. ഇപ്പം ഇതിനിടക്ക് മിഞ്ഞാന്ന് നല്ല അമ്മമ്മയെ എന്നോട് തോന്നുന്നു അമ്മമ്മയെ ഞാൻ LLB പാസ്സായി ജോലിയായി എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നിട്ട് അതിലെടുക്ക് വന്നേരം വന്നിട്ട് പറയും അമ്മമ്മയെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണേ പരീക്ഷയിൽ പാസ്സാകുമ്പോൾ. എന്നിട്ട് വന്നിട്ട് എന്നോട് പറയുന്നത് അമ്മമ്മയെ ഞാൻ LLB പാസ്സായി പാസ്സായി എന്ന് പറഞ്ഞു. എന്നെ അന്നേരം ആ ഒരു ഷീവ് വന്നിട്ടുണ്ട്. ഓള് പറഞ്ഞു നമുക്കൊരു ബക്കിയില്ല കുറവുണ്ടല്ലോ അതും കൂടി ആയല്ലോ ഇടാന്ന്.

0: എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു ആശ ഉദിച്ചത്? ആര് പറഞ്ഞിട്ടാണ്? സ്വന്തം താല്പര്യത്തോടെയാണ്?
1: അല്ലല്ല, എനിക്ക് അതിനെ പറ്റി അറിയില്ലേനു. പണ്ടും എന്റെ ഇളയമേന്റെ മോനുണ്ട്, മോൻ സി എ പഠിച്ചിട്ട് കണ്ണൂര് പള്ളിക്കുന്നിലാണ്, മോന് വലിയ ഓഫീസും കാര്യമുണ്ട്. എന്റെ ഓനാന്നിട്ട് എനിക്ക് ഇങ്ങനെ ഓന്റെ ഭാര്യ വെച്ചു എങ്ങനെയാ ചേച്ചി ഇങ്ങനെ പിന്നെ കൃഷിയെല്ലാം എങ്ങനെയാ ചെയ്യുന്നത്, എങ്ങനെയാണ് അതെല്ലാം ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചെയ്യാൻ കൂടെ താല്പര്യത്തില്ല. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞെടുക്കാൻ പറഞ്ഞു, നീ എന്നാ വേണ്ട ചേച്ചി, നീ ഇതെന്നല്ല വേണ്ട, നീ ഒരു യൂട്യൂബ് തുടങ്ങിക്കോ, എനിക്ക് ലക്ഷങ്ങൾ വരാം. വേണം പോടപ്പാടെന്ന് പറഞ്ഞു, അല്ല സത്യാന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എന്നാ പിന്നെ നീ അതൊന്ന് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അതെ നീ ചെയ്തു. അവിടെ നിന്നെ ഏട്ടൻ്റെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയും അവർ കുറേ ആൾക്കാർ, ഏട്ടൻ്റെ ഭാര്യേൻ്റെ ഏട്ടിൻ്റെ മോളും അമ്മാവൻ്റെ മോളും എല്ലാം ഒരു മൂന്നാളും കൂടി അവർ തുടങ്ങി. തുടങ്ങിയ സമയത്ത് പിന്നെ ഇതുമെല്ലാം കണ്ടു നോക്കുമ്പോൾ അവരും തുടങ്ങിയില്ല, അവർക്ക് പഠിച്ചിട്ട് മുടിയില്ല. അവർക്കറിയാം പിന്നെ എന്താ എനിക്ക് തുടങ്ങുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പോയി.
0: എഡിറ്റിങ്ങും കാര്യങ്ങളും സ്വന്തം ചെയ്യും.
1: ആ ഓരോരാളോട് ഓരോ സമയത്ത് ചോദിച്ചു. ആദ്യം എൻ്റെ മോൻ്റെ മോൻ്റെ മൂത്ത മോൻ്റെ ഭാര്യയാണ്, പിന്നെ വീഡിയോ ആക്കാനെല്ലാം കാണിച്ചു. ആദ്യം അങ്ങനെ എഡിറ്റിംഗ് ചെയ്യില്ല, ആദ്യം അങ്ങനെ തന്നെ എടുത്ത് യൂട്യൂബിലെ ആ പ്രസ് ബട്ടൺ ഞെക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആ വീഡിയോ മാത്രം എടുത്തിട്ടും കിട്ടു കൊടുക്കല, എൻ്റെ ഒരു പേര് വരെ ഇടാണ്ട് ആദ്യം. പിന്നെ അത്
0: മാത്രമാണ് കാണിക്കാറുള്ളത്,
1: കൃഷി മാത്രം, കൃഷി മാത്രം. പക്ഷെ അതിന്റെ മേലെ നമ്മൾ ടൈറ്റിൽ കൊടുക്കണം എന്ന് പറഞ്ഞു, അത് നന്നേരം അറിയില്ലല്ലോ. ആ കുറച്ച് ദിവസം അങ്ങനെ തന്നെ ഇട്ടു. പിന്നെ നോക്കുമ്പോൾ അങ്ങനെ ഇപ്പോഴും എഴുതാണ്ട് അങ്ങനെ ഓരോരാൾ അന്നിട്ട് കാണുമ്പോൾ ഓരോരോ അഭിപ്രായങ്ങൾ പറയല്ലോ. അപ്പോൾ അന്നേരം അതിങ്ങനെ നോക്കി അത് ചെയ്തു. പിന്നെ ആയിരുന്നു തമ്പനിയിലാക്കല്ലേനോ ആദ്യമൊന്നും, പിന്നെ അങ്ങനെ തമ്പനിയിലാക്കാൻ തുടങ്ങി. പിന്നെ എഡിറ്റ് ചെയ്യൽ അങ്ങനെയല്ല വേണ്ട, വീഡിയോ മേക്കറിലോ അല്ലെങ്കിൽ ഇൻഷോട്ടിലെ കൂടിയോ ആന്ന് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അതെന്താ അങ്ങനെ വെച്ചാൽ ഞാൻ പിന്നെ അതങ്ങനെ ആരോട് ചോദിച്ചാൽ അത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അതുപോലെ ആദ്യം അത് അതിൽ എഡിറ്റ് ചെയ്തു. അതിൽ കുറക്കാനുണ്ടെങ്കിലോ സൗണ്ട് കൂട്ടാനോ എല്ലാം അതിൽ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ സൗണ്ടെല്ലാം കൂട്ടി അത് നമ്മൾ കേട്ടിട്ട് അത് കുറക്കാനുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് എവിടെയും കുറച്ച് കിട്ടാനുണ്ടെങ്കിൽ ലേശം ദീർഘം കുറക്കണം തോന്നിയാൽ അപ്പുറത്തെ ഇപ്പുറത്തും സൈഡ് കുറക്കാൻ കഴിയും. അങ്ങനെയെല്ലാം കുറച്ചിട്ട് ഇപ്പുറം വന്നിട്ട് ആ മാഡ് നിർത്തിയിട്ട് ടൈറ്റിൽ എഴുതി പിന്നെ വയ്യാപ്പിലൂടെ ആക്കും, ടൈറ്റിലും കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇതെല്ലാം ദേശം
0: പൂരിപ്പിക്കും. പതിനഞ്ച് മിനിറ്റാണോ അരമണിക്കൂറാണോ ഇതൊക്കെ പറഞ്ഞു കൊടുക്ക, കൃഷി രീതിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്?
1: 15 മിനിറ്റ് ഒന്നും വേണം. ഞാൻ എട്ടും അവർ എല്ലാവരും കാണണ്ടേ, ആദ്യം ഏതെങ്കിലും 10-15 മിനിറ്റ് 20 മിനിറ്റിൽ ഉണ്ടാവാനും. പക്ഷെ ഇപ്പൊ 8 മിനിറ്റിൽ തായായിട്ട് ഞാൻ കൊടുക്കുന്നില്ല, എന്നുവെച്ചാൽ എല്ലാവരും കാണാൻ ഭയങ്കര അസുഖം. ആ അന്നേരം പിന്നെ എല്ലാവർക്കും കാണണ്ടേ, ഇനി വെറുതെ നമ്മൾ ഇട്ടിച്ച് അവർ സ്കിപ്പ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത്രയും കുറച്ച് ടൈപ്പ് വരും, അങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടി.
2: ഹൈമവതി ചേച്ചിയുടെ കാർഷിക വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ.

ഇഞ്ചി കർഷകർക്കിത് ഇഞ്ചി നടാനുള്ള കാലമാണ്. വിത്ത് നടുന്നതു മുതൽ മുളയ്ക്കുന്നതുവരെ മിതമായ മഴയും വളരുന്ന സമയത്ത് നല്ല മഴയും വിളവെടുപ്പിന് തൊട്ടു മുൻപായി സാമാന്യം വരണ്ട സ്ഥിതിയും ഇഞ്ചിക്ക് ഇഷ്ട കാലാവസ്ഥയാണ്. വെള്ളക്കെട്ടിനെ ചെറുത്തു നിൽക്കാൻ കഴിവില്ലാത്തതിനാൽ അതിനൊത്തുവേണം കൃഷിയിടമൊരുക്കാൻ. മഴവെള്ളം വേണ്ട വിധത്തിൽ വാർന്നു പോകുന്നതിനു വേണ്ടി തടങ്ങൾ അല്പമുയർത്തിയെടുക്കണം. സൗകര്യമുള്ള നീളത്തിലും 1 മീറ്റർ വീതിയിലും ഏകദേശം 20 മുതൽ 25 സെന്റിമീറ്റർ ഉയരമുള്ള തടമാണ് ഒരുക്കേണ്ടത്. ഇതിൽ 20 മുതൽ 25 സെന്റിമീറ്റർ അകലത്തിൽ ചെറുകുഴികളെടുത്ത് ചാണകപ്പൊടി വിതറി മുകുളങ്ങൾ മുകളിലേക്ക് വരത്തക്കവണ്ണം ഏതാണ്ട് 15 മുതൽ 20 ഗ്രാം തൂക്കം വരുന്ന വിത്തിഞ്ചി 4 മുതൽ 5 സെന്റിമീറ്റർ താഴ്ചയിൽ നടാം. 1 ഏക്കറിന് 600 കിലോഗ്രാം വിത്ത് ആവശ്യമായി വരും. നട്ട ഉടനെ പച്ചില കൊണ്ട് കനത്തിൽ പുതയിടണം. കോഴിക്കോടുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഇഞ്ചിയിൽ ഉൽപാദനക്ഷമതയും വിപണിക്ക് പ്രിയങ്കരവുമായ ഏതാനും ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവയിൽ അടുത്ത കാലത്തായി വികസിപ്പിച്ചെടുത്ത മികച്ച 2 ഇനങ്ങളാണ് സുരസയും വജ്രയും. ഈ 2 ഇനങ്ങളും നമ്മുടെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറെ അനുയോജ്യമാണ്. പച്ചയിഞ്ചി ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറക്കിയ ഇനമാണ് സുരസ. കോടഞ്ചേരിയിലെ ജോൺ ജോസഫ് എന്ന കർഷകന്റെ ശേഖരത്തിലുണ്ടായിരുന്ന ഇഞ്ചിയിൽ നിന്ന് ക്ലോണൽ സെലക്ഷനിലൂടെയാണ് ഗവേഷകർ ഇത് വികസിപ്പിച്ചെടുത്തത്. മറ്റിനങ്ങളെ അപേക്ഷിച്ച് രുചിയുള്ളതിനാലും സലാഡുകൾക്കും മറ്റ് പാചക ആവശ്യങ്ങൾക്കും അനുയോജ്യമെന്നതും ഇതിനെ പ്രിയങ്കരമാക്കുന്നു. ഏക്കറിന് ഏകദേശം 10 ടൺ വിളവ് ലഭിക്കും. നട്ട് 220 മുതൽ 240 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പിനാകും. ഫൈബർ അഥവാ നാരിന്റെ കണ്ടന്റ് 5.5% എസൻഷ്യൽ ഓയിൽ 1.66% സുരസയിൽ അടങ്ങിയിട്ടുണ്ട്. വളരെ വലിയ കഷണങ്ങളായി വളരുന്ന ഇനമാണ് വജ്ര. ഇതുതന്നെയാണ്

വിപണിയിൽ ഈ ഇനത്തെ പ്രിയങ്കരിയാക്കുന്നത്. ചുക്കിനായും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഒലിയോറെസിൻ, എസൻഷ്യൽ ഓയിൽ എന്നിവ താരതമ്യേന കൂടുതൽ അടങ്ങിയിരിക്കുന്നു. നട്ട് 240 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പിനാകും. ഏക്കറിന് 10 ടണ്ണിലേറെ വിളവ് ലഭിക്കും. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിക്കും സംസ്കരണ യൂണിറ്റുകൾക്കും അനുയോജ്യമായ ഇനമാണ് വജ്ര. IISR പുറത്തിറക്കിയ മറ്റ് മികച്ച ഇനങ്ങളാണ് വരത, മഹിമ, രജത എന്നിവ. താരതമ്യേന കുറഞ്ഞ നാരിൻ്റെ അംശം, ഉയർന്ന ഉൽപ്പാദനക്ഷമത, ഉണങ്ങിയാൽ 22% റിക്കവറി എന്നിവ ഈ ഇനങ്ങളെയെല്ലാം കർഷകർക്കിടയിൽ ഏറെ സ്വീകാര്യമാക്കുന്നു. ഇതിൽ വരത നട്ട് 220 ദിവസം കൊണ്ടും മഹിമ, രജത എന്നിവ 200 ദിവസം കൊണ്ടും വിളവെടുപ്പിന് പാകമാകും. ശ്രദ്ധേയമായ ഒട്ടേറെ നാടനിനങ്ങളും വിളപ്പൊലിമയുള്ള പുതിയ ഇനങ്ങളും ഇഞ്ചിയുടെ കാര്യത്തിൽ ഇന്ന് നിലവിലുണ്ട്. കുറുപ്പംപടി, മാരൻ, വയനാട് മാനന്തവാടി, വള്ളുവനാട്, ഏറനാട്, തൊടുപുഴ എന്നിവ പേരെടുത്ത നാടനിനങ്ങളാണ്. ഇതിനു പുറമെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര എന്നിവയും പ്രമുഖരാണ്. ഒരേ സമയം വീട്ടുവിളയായും വാണിജ്യ വിളയായും അനായാസം വളർത്താവുന്ന സുഗന്ധവിള ശ്രേണിയിലെ പ്രമുഖനാണ് ഇഞ്ചി. പച്ച ഇഞ്ചിയും ഇഞ്ചി ഉണക്കിയെടുക്കുന്ന ചുക്കും ഒരുപോലെ പ്രധാനമാണ്. തെങ്ങിൻ തോപ്പുകളിൽ ഇതുപോലെ ഇടവിളയായി വളർത്താവുന്ന മറ്റു വിളകൾ താരതമ്യേന കുറവാണെന്ന് ഏവർക്കും അറിയാം. 25% തണലിലും വളർത്താം. പുതിയ റബ്ബർ തോട്ടങ്ങളിലും ആദ്യത്തെ 3-4 വർഷക്കാലം ഇടവിളയാക്കാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കൽ ഇഞ്ചി നട്ട സ്ഥലത്ത് പിന്നെ കുറഞ്ഞത് 2 വർഷമെങ്കിലും കഴിഞ്ഞേ വീണ്ടും ഇഞ്ചി നടാൻ പാടുള്ളൂ. ചില ഗുരുതരമായ രോഗബാധകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ മുൻകരുതൽ. ഇഞ്ചിയുടെ കാര്യത്തിൽ വിത്തിഞ്ചി ഒരുക്കൽ പ്രധാനമാണ്. മഴയെ ആശ്രയിച്ചും നനച്ചും വീട്ടുവളപ്പിൽ എക്കാലവും ഇഞ്ചി വളർത്താം. ശരാശരി 7-8 മാസക്കാലമാണ് വളർച്ചാകാലം. ഏപ്രിൽ മെയ്യിൽ നട്ട് ഡിസംബർ ജാനുവരി മാസത്തോടെ വിളവെടുക്കുന്നതാണ് പൊതുവായ രീതി. ഇങ്ങനെ വിളവെടുക്കുന്ന വിത്തിഞ്ചി 3-4 മാസക്കാലം കീടരോഗബാധയില്ലാതെയും മുളക്കരുത്ത് നഷ്ടമാകാതെയും സൂക്ഷിക്കണം. വിത്തിഞ്ചി നനവ് പിടിക്കാതെ മണ്ണിനടിയിലോ അറകളിലോ മൺകലങ്ങളിലോ സൂക്ഷിക്കാം. നന്നായി മൂത്ത വിത്തിഞ്ചി ഉണക്കി സ്യൂഡോമോണാസ് ലായനിയിലോ PGPR മിക്സ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിലോ തയ്യാറാക്കിയ ലായനിയിൽ 1/2 മണിക്കൂർ മുക്കിവെച്ച് തണലത്തുണക്കി സൂക്ഷിക്കുകയാണ് നല്ലത്. സൂക്ഷിക്കുന്ന അറകളിൽ പാണൽ ഇലകൾ ഇട്ടുവെക്കുന്നത് കീടരോഗബാധ കുറയ്ക്കാനും കനം കുറയാതിരിക്കാനും സഹായിക്കും. ഇങ്ങനെ സൂക്ഷിക്കുന്ന വിത്തിഞ്ചി നടുന്നതിന് മുൻപ് ഏകദേശം 20 ഗ്രാം തൂക്കം വരുന്ന ചെറിയ കഷണങ്ങളാക്കി വീണ്ടും ജൈവ കുമിൾനാശിനികളായ സ്യൂഡോമോണാസിലോ PGPR മിക്സിലോ 1/2 മണിക്കൂർ മുക്കി തണലിൽ ഉണക്കി നടണം. 1 കിലോ വിത്ത് മുക്കാൻ 1 ലിറ്റർ ലായനി വേണം.

ഇഞ്ചിയുടെ കാര്യത്തിൽ രോഗങ്ങളിൽ ഏറ്റവും ഗുരുതരവും സാമ്പത്തിക നഷ്ടം വരുത്തുന്നവയുമാണ് ചുവടുചീയൽ, ബാക്ടീരിയൽ വാട്ടം, മഞ്ഞളിപ്പ്, ഇലകരിച്ചിൽ പോലുള്ളവ. ചുവടുചീയൽ രോഗം കുമിൾ രോഗമാണ്. ഇലയുടെ അഗ്രഭാഗത്തു നിന്ന് രൂപപ്പെടുന്ന ഇളം മഞ്ഞ നിറം ഇലയരികിലൂടെ താഴേക്ക് വ്യാപിച്ച് പോളയിലെത്തി ഇലകളെ ഉണക്കും. ക്രമേണ അവ അഴുകി തണ്ടിലേക്കും വ്യാപിച്ച് ചെടികളെ പാടെ നശിപ്പിക്കും. വിത്തിലൂടെ പകരുന്ന രോഗമാണെന്നതിനാൽ രോഗമില്ലാത്ത സ്ഥലത്ത് നിന്ന് മാത്രം വിത്തിഞ്ചിയെടുക്കാൻ ശ്രദ്ധിക്കണം. തടങ്ങൾ ഉയർത്തിക്കോരി വെള്ളം കെട്ടാത്ത വിധമാക്കണം. മാംഗോസെപ് 0.3% അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് 0.3%, അതുമല്ലെങ്കിൽ കോപ്പർ ഹൈഡ്രോക്സൈഡ് 2%, മെറ്റലാക്സിലും മാംഗോസെബും ചേർന്ന കുമിൾനാശിനി 0.1% വീര്യത്തിൽ അല്ലെങ്കിൽ ചെഷണ്ട് കോമ്പൗണ്ട് എന്നിവയിലൊന്ന് ചെടികളുടെ ചുവട്ടിൽ ചതുരശ്ര മീറ്ററിന് 6 ലിറ്റർ എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കുക. ജൈവ കുമിൾനാശിനികളായ ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 50 ഗ്രാം 3 ചതുരശ്ര മീറ്ററിന് എന്ന തോതിൽ വിത്തിഞ്ചു നടുന്ന സമയത്തും നട്ട് 60-120 ദിവസങ്ങൾക്ക് ശേഷവും കൊടുക്കാം. ട്രൈക്കോഡെർമയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത മിശ്രിതം മണ്ണിൽ ചേർക്കുന്നതും ഈ രോഗം തടയും, നിമാവര ബാധയും ഒഴിവാകും. ഇഞ്ചിയെ ഗുരുതരമായി ഉപദ്രവിക്കുന്ന കീടമാണ് തണ്ടുതുരപ്പൻ. ഈ പുഴു നാമ്പിനുള്ളിൽ തുളച്ചു കയറി അതിനെ നശിപ്പിക്കും. നടുനാമ്പ് മഞ്ഞളിച്ച് വാടിപ്പോകും. വാടിയ നാമ്പ് വലിച്ചാൽ ഊരിപ്പോരും. കേടായ നാമ്പുകൾ അതിൽ നിന്നും നീക്കം ചെയ്യണം. വിവേറിയ

0: പാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. കേടബാധ രൂക്ഷമായാൽ ഡൈമെത്തോയിഡ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കണം. അല്ലെങ്കിൽ ക്ലോറാൻട്രാലിനിപ്രോൾ 18.5 SC 3 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കണം. പുതിയ കൃഷിയിടങ്ങളിലാണ് ഇഞ്ചി കൃഷി കൂടുതൽ ശോഭിക്കുക എന്നതിനാൽ ഗ്രോ ബാഗ് കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോർ, കമ്പോസ്റ്റ് എന്നിവ ചേർത്ത മിശ്രിതമാണ് ഗ്രോ ബാഗിൽ 3/4 ഭാഗം വരെ നിറയ്ക്കേണ്ടത്. ബാഗിന്റെ ഏറ്റവും അടിയിലായി കരിയിലയിട്ട് കൊടുക്കണം. ഇതിൽ വിത്തിഞ്ചിയോ പോട്രേ തൈയോ നടാം. 1 അടി വ്യാസമുള്ള ഒരു ബാഗിൽ 2 തൈ വീതം നടണം. നട്ട ശേഷം പച്ചില കൊണ്ട് പുതയിടാം. നട്ട് 6 മാസം മതി പച്ച ഇഞ്ചിക്ക് വിളവെടുക്കാൻ. ചുക്കിഞ്ചിക്ക് 7 മുതൽ 8 മാസം വരെ വേണ്ടിവരും. ഒരു ബാഗിൽ നിന്ന് 1.5 മുതൽ 1 കിലോ വരെ പച്ച ഇഞ്ചി കിട്ടുകയും ചെയ്യും. രോഗകീടബാധകളും വ്യാപനവും കുറഞ്ഞിരിക്കുകയും ചെയ്യും.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. വാർഷികാഘോഷം സ്റ്റാർസ് ഗാല 9 വൈകിട്ട് 4:30 വിവിധ പരിപാടികളോടുകൂടി നടക്കുന്നു. ഗായിക ആര്യപ്രകാശ് മുഖ്യാതിഥിയാകുന്നു. ഏവർക്കും സ്നേഹ സ്വാഗതം. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് 2 ഗവർണറെ സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. അച്ചടക്കവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. 63 MLA മാരും AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. നിയുക്ത MLA മാരെ ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച അവസാനത്തേക്ക് നീണ്ടേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും

0: ആകാശവാണി ലേഖകൻ സ്മിതി എം പുള്ളരുത്തി.
1: കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് നിയുക്ത കോൺഗ്രസ് എംഎൽഎമാർ പ്രകടിപ്പിച്ച അഭിപ്രായം അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകർ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തെ അറിയിക്കും. ഇതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കുക. ഇതിന് വഴിയൊരുക്കുന്ന പ്രമേയമാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയമസഭാ കക്ഷി യോഗം അംഗീകരിച്ചതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. എന്തായാലും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച അവസാനത്തോടെ മാത്രമായിരിക്കും ഉണ്ടാകുക. കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകർ ഇന്ന് UDFലെ വിവിധ ഘടകകക്ഷികളുമായും ചർച്ചകൾ നടത്തിയിരുന്നു.
0: തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഗവർണറുടെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം. സർക്കാർ രൂപീകരണത്തിനായി ഭൂരിപക്ഷം തെളിയിക്കണമെന്ന നിലപാടാണ് ഗവർണർ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചത്. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയം നേടിയ TVKക്ക് കോൺഗ്രസിന്റെ 5 MLA മാർ ഇതിനകം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്തുണ നൽകുന്ന കാര്യത്തിൽ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്ന് VCK അറിയിച്ചു. സർക്കാർ രൂപീകരിക്കാൻ TVKയെ ഗവർണർ അനുവദിക്കണമെന്നും ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കാൻ അവസരം നൽകണമെന്നും ഇടതു പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജാഗ്രതയോടെയും ഐക്യത്തോടെയും വെല്ലുവിളികൾക്ക് ശക്തമായ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പുകളോടെയുമാണ് രാജ്യം നിലകൊള്ളുന്നതെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സായുധസേനയുടെ പോരാട്ട വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. 26 പേരുടെ ജീവൻ നഷ്ടമാകാനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി 2025 May 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകരകേന്ദ്രങ്ങൾ തകർത്തതിന് പുറമെ നിരവധി ഭീകരരെയും ഈ സൈനിക നീക്കത്തിലൂടെ വധിക്കാൻ സായുധസേനയ്ക്ക് സാധിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേനാ ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st anniversary ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം കഴിവുകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ള ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
2: Firstly, in terms of Pakistan, whatever structure he creates, we know what he has to bring against us. In terms of our own capabilities, we are enhancing our own capabilities to go beyond what we have existing. We are looking at a wide spectrum of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ 52nd സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ 33 സൈനിക് സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുത്തു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് ശ്രീ സഞ്ജയ് സേഠ് പറഞ്ഞു. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സൈനിക് സ്കൂൾ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാവി സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനത്തിൽ നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട 2860 പൌരത്വ പരിശോധന കേസുകളാണ് രാജ്യത്ത് തീർപ്പാക്കാതെ കിടക്കുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. നിയമവിരുദ്ധമായി ഇന്ത്യയിൽ കഴിയുന്ന ഏതൊരു വിദേശ പൌരനെയും രാജ്യത്തിന്റെ നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് തിരികെ അയക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
4: അവൈധ ഢംഗ് സേ ഹമാരെ യഹാൻ രഹ് രഹേ ഹൈ ഇസ്മേ ഹംകോ ബംഗ്ലാദേശ് കി സഹയോഗ് ചാഹിയേ താക്കി വോ ഉൻകോ

0: रिपैट्रिएट किया जाएगा अपने देश। पिछले कुछ सालों में 2860 से ऊपर ऐसे मसले हैं जिसमें हम लोगों ने राष्ट्रीय सत्यापन के लिए बांग्लादेश को खबर किया है और ये सभी मामले उनके यहाँ लंबित हैं। हमारा यह नीति है कि जो भी विदेशी नागरिक हमारे यहाँ अवैध रूप से रह रहा है वो उनको अपने देश जाना पड़ेगा जब उनकी नेशनलिटी वेरिफिकेशन उनका राष्ट्रीयता का सत्यापन हो जाता है।
1: ആറ് സെൻസസ് ബോധവൽക്കരണ എൽഇഡി മൊബൈൽ വാനുകളുടെ ഫ്ളാഗ് ഓഫ് സെൻസസ് കമ്മീഷണർ ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. സെൻസസ് വിവരങ്ങളുടെ പ്രചാരണം ഉറപ്പാക്കുക, പൊതുജന അവബോധം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. 2027 സെൻസസിൽ ആദ്യമായി അവതരിപ്പിച്ച സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 92 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇതിനകം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കി. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള 10 വർഷത്തെ സമഗ്രമായ വിശകലനമാണ് ഈ റിപ്പോർട്ട്. 13 ശുപാർശകൾ ഉൾക്കൊള്ളുന്ന വിശദമായ നയരേഖയും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാളും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ബാറ്റിംഗ്. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാർ മരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജ്ജിതം. ഗുരുതരാവസ്ഥയിലുള്ള 2 യാത്രക്കാരെ ക്രൂയിസ് കപ്പലിൽ നിന്നൊഴിപ്പിച്ച ശേഷം ചികിത്സയ്ക്കായി നെതർലൻഡ്സിൽ എത്തിച്ചു. അർജന്റീനയിൽ നിന്ന് 1 മാസം മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. കപ്പലിലെ 40 യാത്രക്കാർ ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ സെന്റ് ഹെലീനയിൽ ഇറങ്ങിയതായി ഡച്ച് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ലെബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി ഇസ്രായേൽ ലെബനനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി. റെദ്വാൻ സേനാ കമാൻഡറെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ആണ് അനുമതി നൽകിയത്. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിന് കർഷകരുടെ വികസനം അനിവാര്യമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും ഹോർട്ടികൾച്ചർ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രത്യേക കർമ്മസേന രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് 2 തവണയും ഗവർണറെ സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വയസ്സ്. ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. അച്ചടക്കവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ശ്രീരേഷ് ജ്വല്ലറി.

0: മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: സുജാത പാടിയത് ചിത്രം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ സി ബി എസ് ഇ വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0492473630.
3: വേണുഗോപാൽ പാടിയ ഗാനം, ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക,

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
2: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
2: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
2: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-243-630.
3: ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

0: ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വളയം

0: വളയത്തിലേക്ക് സ്വാഗതം. ഇത് വളയം പിടിക്കുന്നവരുടെ പരിപാടിയാണ്. വാഹനം ഓടിക്കുന്നവർ അവരുടെ അനുഭവങ്ങളും അതുപോലെ കുടുംബവിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന പരിപാടി. ഈ പരിപാടിയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് സ്വയം പരിചയപ്പെടും, പേരൊക്കെ പറയും.
1: എൻ്റെ പേര് രജിത്ത്, ശിവപുരം തെരുവിലാണ് വീട്. ശിവപുരം ഗണേശക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളൊരു വ്യക്തിയാണ്.
0: വീട്ടിലാരൊക്കെയാണ്?
1: ഭാര്യ, രണ്ട് കുട്ടികൾ.
0: അവരുടെ പേര്?
1: ഭാര്യൻ്റെ പേര് രമ്യ, മോൻ്റെ പേര് യതികൃഷ്ണ, മോളെ പേര് അനാമിക.
0: കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: മോന് 10-ാം ക്ലാസ്സിലാണ്, പിന്നെ മോള് 7-ാം ക്ലാസ്സിൽ.
0: 7-ാം ക്ലാസ്സിൽ. ശിവപുരത്തുനിന്നാണ് ഓട്ടോ ഓടിക്കുന്നത്?
1: ആ, ശിവപുരത്ത്.
0: എത്ര വർഷമായി?
1: ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി.
0: 8 വർഷത്തോളമായി. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം വേറെ എന്തെങ്കിലും മേഖലയിലേക്ക് പോയതിന് ശേഷമാണോ ഡ്രൈവറായി വന്നത്?
1: സ്കൂൾ കഴിഞ്ഞ ഉടൻ തന്നെ പെയിന്റിങ്ങിലേക്ക്. പെയിന്റിംഗ് പണിയിലാണ്
0: ആദ്യത്തെ ജോലി? പെയിന്റിംഗ് ആണ്.
1: പെയിന്റിംഗ് ആണ്.
0: പിന്നെ ഇതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
1: ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പെയിന്റിങ്ങിന് മുകളിലെല്ലാം കയറേണ്ട ഒരു പ്രയാസമെല്ലാം കൊണ്ട് അത് തൽക്കാലം ഒഴിവാക്കി ഓട്ടോ എടുക്കാന്നുള്ളൊരു രീതിയിലേക്ക് വന്നു.
0: പഠിക്കുന്ന കാലത്ത് ഡ്രൈവിങ്ങിനോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ട്? കുട്ടികൾക്ക് പൊതുവെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞൊരു താല്പര്യമുള്ള കാര്യമായിരിക്കുമല്ലോ.
1: ഓ, ചെറുപ്പത്തില് സൈക്കിൾ ഓടിക്കുക, ബ്രേക്ക് പോലും ഇല്ലാതെ സൈക്കിൾ എടുത്തിട്ടാണ് പോവുക. അന്നേരം നല്ല വാടകക്കൊക്കെ സൈക്കിൾ ഷാപ്പ് എൻ്റെ അവിടെ അച്ഛന്റെ വീടിയെ തന്നെ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഖാന്റെ, മട്ടന്നൂരിലെ മുഹമ്മദ് ഖാന്റെ കടയുണ്ടായിരുന്നു, വാടക കൊടുക്കുന്നു. അപ്പൊ അവിടെ കണക്ക് എഴുതാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ഇത്ര സമയം എടുത്തു, ഏത് സമയത്ത് പോയി എന്നുള്ളത് എഴുതി വെക്കലായിരുന്നു പണി. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് ഏത് സൈക്കിൾ വാടകയിൽ എടുത്തു പോവാനുള്ളത് ഓടിക്കാൻ വേണ്ടിട്ട്.
0: ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങള് അവർക്ക് മനസ്സിലാവില്ല. കാരണം ഇന്ന് ബൈക്ക് പോലും വാടക കൊടുക്കുന്ന അവസ്ഥ മാറി, പകരം സ്വന്തം ബൈക്ക് എടുത്ത് പോകുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെത്തി. ഒരു കാലത്ത്, നമ്മളെ കുട്ടിക്കാലത്ത്, സൈക്കിൾ വാടക എടുത്ത് ചെറിയ പൈസ കൊടുത്ത് മണിക്കൂറുകളോളം ഓടിച്ചിരുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഇപ്പോ പലർക്കും അത് മനസ്സിലാവില്ല. അതേ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറയോ. അച്ഛന്റെ കടയിലാണോ? സ്വന്തം കടയിലാണ്? ശിവപുരത്ത്?
1: അച്ഛന്റെ തുണിപ്പൊടിയും പിന്നെ ചായപ്പൊടിയെല്ലാം ഉണ്ട്.
0: ശിവപുരത്ത് എവിടാ?
1: ശിവപുരം അങ്ങാടി പള്ളീന്റെ തൊട്ടിപ്പുറത്തെ
0: തൊട്ടടുത്ത്.
1: തൊട്ടടുത്തായിട്ട് ഇപ്പൊ അവിടെ KSU ഓഫീസ് എല്ലാം ഉണ്ട്. അതെന്റെ ഏട്ടന്റെ ബിൽഡിങ്ങിലാണ്. അവിടെ ഇപ്പം കടയുണ്ട്, മറ്റു കടകളിലുണ്ട്.
0: അങ്ങനെ ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു.
1: ആ, സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു. സൈക്കിൾ എടുത്ത് പോയാൽ തന്നെ എല്ലാരും പൈസ തരണമെന്നൊന്നുമില്ല. അത് ആ സമയം എല്ലാ അട മൂലക്കട കൊണ്ടുപോയിട്ട് ഓടിക്കളയും.
0: ഈ കൊണ്ടുപോയ ആൾക്കാര് സൈക്കിൾ തന്നെ തിരിച്ചു കൊണ്ടുവരാത്ത അവസ്ഥ ഉണ്ട്.
1: അത് ഒന്നിക്കല് പഞ്ചറായിട്ടുള്ള എവിടെയും കെട്ടിട്ട് പോയിട്ട് നമ്മള് തേടി പിടിച്ചിട്ട് കൊണ്ടുവന്ന അവസ്ഥയിലുണ്ട്. പൈസ ആരുടെ അങ്ങനെ കയ്യിലില്ല.
0: അതെ. അന്ന് ഏറ്റവും ചുരുങ്ങിയ വാടക, ഏറ്റവും കുറഞ്ഞ വാടക എത്രയായിരിക്കും?
1: അന്നൊക്കെ അത് കൃത്യമായ ഓർമ്മയില്ലെങ്കിലും ചെറിയ പൈസയേ ഉള്ളൂ, മണിക്കൂറിന് 2 റുപ്യ
0: ഇത്രയേ ഉള്ളൂ,
1: അങ്ങനല്ലേ ഉള്ളൂ.
0: അതുപോലും കൃത്യമായിട്ട് തരാത്തവരാണ്.
1: അതായത് ഒരു 90 കാലഘട്ടത്തിന് 10 വയസ്സുള്ള സമയത്ത്.
0: അതൊരു പ്രത്യേക രസല്ലേ ഇപ്പൊ ഓർമ്മിക്കുമ്പോ?
1: ഓ, അന്ന് എന്ന് പറഞ്ഞാല് പിന്നെ സൈക്കിൾ ഓടിക്കാതെ പറയുമ്പോ വലിയൊരു കാറിലെടുത്ത് പോകുന്നതിന്റെ ഒരു ഇതന്നെയാണ്. സൈക്കിൾ ഞാൻ ഓടിക്കാതെ
0: ഇന്ന് ആ താല്പര്യം ഇല്ലാതായി അല്ലേ? എല്ലാവർക്കും ബൈക്ക്,
1: എല്ലാരും ബൈക്ക്. ഇപ്പൊ എല്ലാരും ബൈക്കല്ലേ, കുട്ടികളും സൈക്കിൾ ഓടിക്കുന്നില്ലല്ലോ.
0: അപ്പൊ ഈ സൈക്കിൾ എടുത്ത് പോയി വീട്ടിന്ന് അടികൊണ്ടിട്ടുണ്ടോ?
1: അച്ഛനിപ്പം ഇത് ഒന്നാമത് അപകടം വരുന്ന ഉണ്ടാന്ന് പറയുന്നത്. ചെങ്ങനെ കൊടുക്കാൻ പാടില്ല, സൈക്കിളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയും.
0: പക്ഷെ എന്നാലും എടുത്തിട്ട് പോകും. പഠിച്ചത് ശിവപുരം സ്കൂളല്ലേ?
1: ശിവപുരം സ്കൂളാണ്.
0: അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പെയിന്റിങ്ങിന്റെ പണി കയറ്റം ഉയരത്തിൽ കയറാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്.
1: ആ, അത് ഒഴിവാക്കിയിട്ടല്ല, ഒരു 15 വർഷത്തോളം. 95 SLC എഴുതി. അപ്പോ ഒരു 15 വയസ്സ് സമയത്താണല്ലോ ആ SLC. അപ്പൊ ആ SLC കഴിഞ്ഞ 95 ഞാൻ പെയിന്റിങ്ങിലേക്ക്.

0: നേരം അത്രേ ആൾക്കാരുള്ള പെയിന്റിങ്ങിനെ ഉള്ളൂ. അപ്പോ സനലാട്ടം എന്ന് പറഞ്ഞൊരു നമ്മളൊരു
1: ഗുരു,
0: ആ ഗുരു, അപ്പോൾ അദ്ദേഹം പിന്നെ വരുന്നെന്ന് ചോദിച്ചു, പെയിന്റിങ്ങിന് പോയി. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പോഴും ഇപ്പം പെയിന്റിങ്ങിന്റെ രീതി മാറി. ഇപ്പം എന്ന് പറഞ്ഞാൽ നിലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് റോള് കൊണ്ട് അടിക്കാം, മുകളിലൊന്നും ഉയരത്തിൽ കയറേണ്ടിയില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടോറിക്ഷേന്റെ പണിയെല്ലാം വളരെ കുറവാണ്.
1: അതുകൊണ്ട്
0: വീണ്ടും പെയിന്റിങ് തന്നെയാണുള്ളത്.
1: അത് ശരി, പഴയ പണിയിലേക്ക് തിരിച്ചുപോയി.
0: തിരിച്ചുപോയി പഴയ ഗുരുദാതന്റെ കൂടെ തന്നെ ഇപ്പോൾ ഉള്ളത്.
1: അപ്പൊ സ്റ്റാൻഡിൽ പണി കുറയാനുള്ള കാരണം എല്ലാവർക്കും വണ്ടി വന്നതാണോ അല്ല വണ്ടിയുടെ എണ്ണം കൂടിയതാണോ?
0: എണ്ണം കൂടിയത് കൊണ്ടൊന്നുമല്ല, എല്ലാവർക്കും സ്വന്തമായി സ്കൂട്ടിയും സ്വന്തമായിട്ട് വാഹനങ്ങളും എല്ലാവർക്കും ഇപ്പോൾ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അരി വാങ്ങിയാലും എന്തെങ്കിലുമായിട്ട് ഉള്ള സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു പണി മാത്രമല്ലാണ്ട് ഫാമിലി ആയിട്ടുള്ള അത് മാത്രമല്ല. ഇപ്പോൾ നാല് വീല് വണ്ടിയാണ് അധികാളും ലോങ് ട്രിപ്പിലും പിടിക്കും, അല്ല ലോക്കലായിട്ടുള്ള ഇതിന് ആരെങ്കിലും വണ്ടി പിടിക്കുക.
1: അതാണ് സ്റ്റാൻഡിൽ കുറെ സമയം വെച്ചാലും വളരെ ചെറിയ ദൂരം മാത്രമേ പോകാനുണ്ടാവും. അപ്പൊ കൂടുതൽ സമയവും ഒരു ദിവസത്തിൽ സ്റ്റാൻഡിൽ ഇങ്ങനെ ആളുകൾ കാത്തിരിക്കുന്ന
0: അവസ്ഥ,
1: അതൊരു മടുപ്പല്ലേ?
0: ഓ, അത് മടുപ്പന്നെയാണ്. പണിയുണ്ട വിഷയോ ഇല്ല, കാരണം പണിയില്ലാണ്ട് നിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട്
1: ഈ സമയത്ത് എന്താ ചെയ്യുക?
0: ഈ സമയത്തൊന്നും ഇല്ല, നമ്മളാടെ ഇരുന്നിട്ട് ആരും കുറ്റില്ല, ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കും. ഇപ്പൊ സ്കൂളിന്റെ അടുത്താണ്, നമ്മൾ ആദ്യം സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ സുഹൃത്തുക്കളും എല്ലാം ചെറുപ്പം മുതലെ സ്കൂളിന്റെ അടുത്ത് ആടെയാണ്. നമ്മൾ അങ്ങാടിയായിട്ട് അത്ര കൂടുതൽ പോകുന്നല്ലാണ്ട് ആദ്യം അങ്ങാടിക്ക് കുറെ ഒന്ന് രണ്ട് വർഷം അങ്ങാടിക്ക് വണ്ടി വെച്ചിരുന്നു, പിന്നീട് പിന്നെ സ്കൂളിൽ. ഇപ്പൊ വെച്ചാല് പെയിന്റിങ്ങിന് പണി ഇല്ലാത്ത ദിവസം മാത്രം ഇപ്പം ചന്ദ്രാട്ടം വിളിച്ചു. അപ്പൊ അങ്ങനെ ആരും വിളിച്ചാല് പെയിന്റിങ് ഇല്ലാത്ത സമയത്ത് മാത്രമേ
1: വണ്ടി
0: എടുക്കാറുള്ളൂ.
1: രാവിലെ തൊട്ട്
0: മെയിനായിട്ട് ഇപ്പം പെയിന്റിങ് പണി തന്നെ.
1: അതെ, രാവിലെ മുതൽ ഇങ്ങനെ ഈ വണ്ടിയിൽ ഇരിക്കുക എന്ന് പറയുന്നതും ഇപ്പോഴത്തെ ചൂട് ഓട്ടോയില് പ്രത്യേകിച്ച് മറ്റേ എ സിയും സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോ ആ വെയിലിന് ചൂട് അനുഭവിച്ചുകൊണ്ട് വേണം ഈ നിരയില് ഇരിക്കാൻ അല്ലേ?
0: പിന്നെ പറഞ്ഞാല് ഈ 30 റുപ്യ ലോക്കൽ വാങ്ങി എന്നാ ചെറിയൊരു പൈസയാവും. വലിയൊരു 10-11 കിട്ടിയാൽ തന്നെ 10-11 എണ്ണ അടിച്ച് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങിയാല്
1: അന്നത്തെ ദിവസം അന്നത്തെ
0: ഇല്ല, ഒന്നിച്ച് 1000 ആകുന്നൊരു രീതിയില്ല. നേരെ മറിച്ച് ഒരു പെയിന്റിങ്ങെല്ലാം പോയാൽ 3-4 ദിവസം പണിയെടുത്താൽ നമുക്കൊരു നല്ലൊരു തുക കയ്യിൽ വരും. അതുകൊണ്ട് നമുക്ക് കുറിയായാലും കാര്യങ്ങളായാലും എല്ലാം അടക്കാനെല്ലാം പറ്റും.
1: അതുകൊണ്ട് ഒരു തിരിച്ചുപോക്കിന്റെ പാതയിലാണ്.
0: ആ,
1: വീട്ടില് എത്തിക്കഴിഞ്ഞാൽ എന്താ പരിപാടി?
0: വീട്ടിലെത്തിയാലെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും എന്ന് പറഞ്ഞാല് വീട്ടില് എന്താന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഞാനും
1: സഹായിക്കും.
0: സഹായിക്കലെന്നല്ല, കൂടെ നിന്നിട്ട് ഒരു മത്സ്യം വാങ്ങി അതെല്ലാം പാകം ചെയ്യാൻ ഞാൻ തന്നെ ആയിരിക്കും.
1: നല്ലൊരു പാചകക്കാരൻ കൂടിയാണ്.
0: ആ, ഭക്ഷണം
1: വീട്ടുകാരെ നന്നായി സഹായിക്കുന്ന ഒരാൾ കൂടിയാണ്.
0: ഓ,
1: കല്യാണം?
0: കല്യാണം എന്ന് പറഞ്ഞാല് എന്റെ കുടുംബത്തിൽ തന്നെയാണ് കല്യാണം കഴിച്ചത്. അച്ഛന്റെ മരുമോളെയാണ്,
1: മരുമോളെയാണ്
0: കുട്ടിയുടെ ഭാര്യ വീട്.
1: കുടുംബത്തിലേക്ക് ഇങ്ങനെ പോകുന്നതിനിടയിൽ ആളെ കണ്ടുവച്ചു.
0: ആ, അതന്നെ കുടുംബത്തിൽ. അവിടെ കുട്ടിയുടെ ഉത്സവത്തിന് അധികവും നമ്മൾ ഉത്സവ സമയത്ത് അവിടെ മാസത്തോളം അവിടെ തന്നെ ഉണ്ടാവും.
1: ആ സമയത്ത് അവിടെ പോയതിന് ശേഷം ആളെ കണ്ടു, ഇയാള് പുറത്ത് പോകേണ്ടതില്ലാന്ന് തീരുമാനിച്ചു.
0: അതെ, അവര് കുടുംബത്തിൽ തന്നെ ഒരു ബന്ധം നല്ലതാണെന്ന് തോന്നി. അങ്ങനെയാണ് ഇഷ്ടം അവരെ അറിയിച്ചപ്പോ അവർക്കും
1: താല്പര്യം
0: കടന്നില്ല. അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്.
1: ഓക്കെ, അപ്പോ ഭാര്യയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഭർത്താവ് വീട്ടില് വീട്ടുജോലിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്ന പോലെ പുറത്തു കൂട്ടി പോവോ?
0: ഓ,
1: സിനിമക്കൊക്കെ പോവോ?
0: സിനിമക്ക് പോവും. ഇപ്പൊ എല്ലാം കുറെ ആയിട്ട് എവിടെയും പോക്കില്ല, അവർക്കും അത്ര താല്പര്യമൊന്നുമില്ല. എല്ലാം ടിവിയിലും എല്ലാം ടിവി തന്നെയാണല്ലോ സിനിമയെല്ലാം.
1: അതെ,
0: അല്ലാതെ തന്നെ അല്ല, ലീവുള്ള ദിവസം എവിടെയാ പോണ്ടെ വെച്ചാല് മണ്ടനൂരായാലും ഉത്തരമ്പായാലിങ്ങനെ പോയിട്ട്.
1: നമ്മളിപ്പോ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോ കുടുംബങ്ങളിലേക്കൊക്കെയുള്ള യാത്ര പൊതുവെ എല്ലാരും കുറവാണ്. അവസ്ഥ എങ്ങനെയാ?
0: വളരെ കുറവന്നെ. ആരും കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ടും വരുന്നില്ല, നമ്മളും അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളത്. പണ്ടൊക്കെ വിരുന്ന് വരിക, വന്നിട്ടാകുമ്പോ അവര് താമസിച്ചിട്ടേ പോവും, അതൊന്നും ഇന്നില്ലല്ലോ.
1: അത് പോയി. പകരം അത്യാവശ്യം വേണ്ടവരെയൊക്കെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടും.
0: ആ, ഫോണിൽ വിളിക്കും, അത്രയേ ഉള്ളൂ.
1: ഇപ്പൊ കുടുംബത്തിലേക്കുള്ള യാത്രകളൊന്നും ഇല്ല,
0: കുറവന്നെയാണ്.
1: കുറവാണ്.
0: എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രം, കല്യാണോ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ.
1: ഇപ്പൊ വിരുന്നുപോക്ക് ഇപ്പൊ ഇല്ല.
0: വിരുന്നുപോക്ക് ഇല്ലാന്നല്ല, എടിയില്ലാത്ത അവസ്ഥ തന്നെയാണ്.
1: അല്ല, ഈ ഞാൻ ചോദിക്കാൻ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളെ ഓട്ടോ നേരത്തെ പറഞ്ഞല്ലോ പണി കുറവാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ കുറച്ച് മുമ്പൊക്കെ കുടുംബത്തിലേക്കൊക്കെ പലരും പോകുമ്പോ ഈ ഓട്ടോ വിളിച്ചാന്നല്ലോ പോകുന്നത്. അങ്ങനെ ഒരു വലിയ യാത്ര കുറഞ്ഞുപോയി അല്ലേ?
0: വളരെ കുറഞ്ഞുപോയി. കുടുംബത്തിലൊന്നും ആരും ഇപ്പൊ ഓട്ടോ വിളിച്ചൊന്നും പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സ്വന്തം, പിന്നെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കാറും കാര്യവും ഉള്ളവരായി അവരെ അവരെ സ്വന്തം വണ്ടി എടുത്ത് പോകുന്നു.
1: ഞാനിപ്പോ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കും, ആ പാട്ടൊന്ന് പാടി കേൾപ്പിക്കോ.
0: പാടാനുള്ളൊരു ഇതൊന്നുമില്ല.
1: ഇല്ല,
0: ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പറയാം. ആ കിരീടം സിനിമയിലെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ടൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്.
1: എത്ര തവണ കണ്ടിട്ടുണ്ട് ആ സിനിമ?
0: അതൊക്കെ എത്ര തവണ തന്നെ പറയാൻ പറ്റൂല, കാരണം
1: ഒരുപാട്
0: ഒരുപാട് കണ്ടിട്ടുണ്ട്. ടി വികളിലായാലും ആദ്യം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു തരം അന്നേരം എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമക്കും
1: പോകും
0: സമയത്തെല്ലാം. സിനിമ എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും സിനിമയെല്ലാം വന്ന സമയങ്ങളിൽ
1: സിനിമക്ക് വേണ്ടി മെനക്കെടും
0: മെനക്കെടും.
1: ഇഷ്ടപ്പെട്ട നടീ നടന്മാർ ആരൊക്കെയാ?
0: ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോഹൻലാലിന്.
1: ഒരു സിനിമയും വിടൂല.
0: ഓ
1: നടിയോ?
0: നടി ശോഭനയാണ്.
1: ശോഭന ആ കൂട്ടുകെട്ടിൽ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ടോ?
0: ഓ ഇഷ്ടം പോലെ.
1: അപ്പൊ നമുക്ക് ഏതായാലും ഈ പാട്ടൊന്ന് കേൾക്കാം.
0: റേഡിയോ
1: മലബാറിന്റെ ശ്രോതാക്കളോടൊപ്പം ഈ പാട്ട് കേൾക്കാം. എല്ലാവിധ ആശംസകളും നേരുകയാണ്.

0: ഇന്നത്തെ വളയത്തിൽ നമുക്ക് ഒരതിഥി കൂടി എത്തിയിരിക്കുകയാണ്. മാലൂർ സ്വദേശിയായ ബാസി ചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം വളയത്തിൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ബാസി ചേട്ടാ, വളയത്തിലേക്ക് സ്വാഗതം. ബാസി എന്ന പേരിന് മുഴുവൻ പേര് ബാസി തന്നെയാണോ?
1: ബാസി തന്നെ,
0: വേറെ അതിന്റെ കൂടെ ചേർക്കാനൊന്നുമില്ല. ഈ ബാസി എന്ന പേരിനോടുള്ള താല്പര്യം എന്ന് പറയോ?
1: എന്റെ അച്ഛന് 5 മക്കളുള്ളത്. അതില് മൂത്ത ആള് പേര് ഭാർഗവ എന്നാണ്, പിന്നെ രണ്ടാമത്തെ ഭരതൻ എന്നാണ്, പിന്നെ മൂന്നാമത്തെ ബാസി എന്നാണ്. അതൊരു എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ടൊരു പേരാണ്.
0: അതുകൊണ്ട്
1: അങ്ങനെ ഇട്ടു. പിന്നെ അനിയന്റെ പേര് ബൈജു എന്നാണ്, പിന്നെ മോപ്പങ്ങളുടെ പേര് ബീന എന്നാണ്. അങ്ങനെ എല്ലാരും ഭായൽ തുടങ്ങിയിട്ട്
0: അങ്ങനെ അങ്ങനെ. ഞാൻ കരുതിയത് നിങ്ങളുടെ രക്ഷിതാക്കളെല്ലാവർക്കോ പഴയ സിനിമാ താരം ഭാസി ഉണ്ടല്ലോ, ആ താല്പര്യത്തിൽ ആ ഇഷ്ടത്തിൽ ആരാധന കൊണ്ട് അങ്ങനെ പേര് വന്നതാണെന്ന് പറയുന്ന ഞാൻ വിചാരിച്ചത്. അങ്ങനെയല്ല.
1: അങ്ങനെയല്ല.
0: അപ്പൊ നിങ്ങൾ 5 മക്കളാണെന്ന് പറഞ്ഞു, 5 പേരുടെ പേരും പറഞ്ഞു. അച്ഛനമ്മമാരുടെ പേര്?
1: അച്ഛന്റെ പേര് ചന്തു എന്നാണ്, മരണപ്പെട്ടു പോയി. പിന്നെ അമ്മ ജീവിച്ചിട്ടുണ്ട്, സരോജിനി എന്നാണ്.
0: സരോജിനി. അപ്പോ വളയം എന്ന പരിപാടി ഡ്രൈവർമാരുടെ പരിപാടിയാണ്, വളയം പിടിക്കുന്നവരുടെ പരിപാടിയാണ്. റേഡിയോ മലബാറിൽ ഒരുപാട് ഡ്രൈവർമാര് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ അനുഭവം പങ്കുവെക്കാനുള്ള അവസരമാണ്. എത്ര കാലമായി ഡ്രൈവറായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: ഞാൻ 97 ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്.
0: 97
1: എന്നിട്ട് 2000 മുതൽ ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
0: 97 ഡ്രൈവിംഗ് പഠിച്ച വണ്ടി?
1: വണ്ടി പിന്നെ ഞാൻ 3-4 ആളൊക്കെ വണ്ടി പിന്നെ പഠിക്കാൻ ഉപയോഗിച്ചുള്ളൂ. അതായത് ഒന്ന് മട്ടനുള്ള നെല്ലുന്നുള്ള ഒരു സുനീലിന്റെ വണ്ടി, പിന്നെ ഒന്ന് പൊന്നത്തുള്ള ഷാജി എന്നുള്ള വേറെ വണ്ടി. അങ്ങനെ അവരെല്ലാം കൂടെ.
0: അല്ല, ഈ വണ്ടി ജീപ്പാണോ ലോറിയാണോ?
1: ലോറിയാണ്. ഹെവി വണ്ടിയാണ്, അതിന് തന്നെ പഠിച്ചത്.
0: അപ്പോ വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ ലോറിയിലേക്കാണ് പോയത്?
1: ലോറിയിലേക്ക് വന്നു.
0: മറ്റ് പണികളൊന്നും
1: ചെയ്തിട്ടുണ്ട്. കല്ലൂത്താൻ പോയിട്ടുണ്ട്, ഏട്ടൻ മുമ്പറ കൂടെ കല്യാണത്താൻ പോയിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തോണ്ട് നമ്മളങ്ങനെ ജീവിച്ചിട്ടുണ്ട്.
0: പിന്നെയാണ് ലോറിയിലെയാണ് ക്ലീനർ ആയി പോയി.
1: ക്ലീനർ എന്നല്ല, ലോഡിംഗ് ചെയ്യാൻ പോയി.
0: ലോഡിംഗ് കാരനായി. പിന്നെ പിന്നെ
1: ഡ്രൈവറായിട്ട് മാറി.
0: ഇപ്പൊ എത്ര വർഷമായി ഡ്രൈവറായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: 20-25 വർഷത്തിനിടയ്ക്കായി.
0: 20-25 വർഷത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ദൂരം താണ്ടിയിട്ടുള്ള ഡ്രൈവറാണ്. കുടുംബജീവിതം? ഭാര്യ, മക്കൾ?
1: ഭാര്യ, 2 മക്കള്.
0: പേര്?
1: ഭാര്യയുടെ ഒരു വിജില എന്നാണ്, പിന്നെ ഒരു മോനും ഒരു മോളും. മോൻ ജിമ്മി ജോർ അക്കാദമിയിൽ വോളിബോൾ താരാണ്.
0: പേര്
1: ഷാരോൺ ആണ്.
0: ഷാരോൺ.
1: മകള് ഷാമിലി, പനമ്പറ്റ നോയ്പി സ്കൂള് 6 വിദ്യാർത്ഥിയാണ്.
0: 6ാം ക്ലാസ്സിലേക്ക്. ഓക്കെ. അപ്പൊ കല്യാണം കഴിക്കുന്ന കാലത്ത് ഡ്രൈവറാണ്. പൊതുവേ ഡ്രൈവർമാരോട് ആരാധനയൊക്കെ ഉണ്ടാവുമെങ്കിലും പെണ്ണ് അന്വേഷിച്ചു പോകുമ്പോ പൊതുവെ ഡ്രൈവർമാർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ചില ഡ്രൈവർമാരൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ അനുഭവം എങ്ങനെയാ?
1: എന്റെ അനുഭവത്തിൽ ഡ്രൈവർമാരുടെ എല്ലാ ആൾക്കാരും പൊതുവേ നല്ലൊരു വ്യക്തിത്വമുള്ളൊരു ആളുകളാണ്. എന്നുവെച്ചാല് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യാനും മടിയില്ലാതെ ഒരാളുകളാണ് ഡ്രൈവർമാർ. ഞാൻ തന്നെ എന്റെ കൂടെ പണിയെടുക്കുന്ന ആള് രണ്ട് ലോഡിംഗാർ വെച്ചിട്ട് ഞാൻ ഇത് പണിയെടുക്കുന്നത്. ആ രണ്ട് ലോഡിംഗുകാർക്കും വേണ്ടുന്നത് ചെയ്തു കൊടുക്കാനുള്ള മനസ്സ്, അത് ഞാൻ ഇന്ന് രാവിലെ മുതൽ കല്ല് കയറ്റി കൊടുക്കുകയും ചെയ്തു, ഇറക്കി കൊടുക്കുകയും ചെയ്യും, കല്ല് തട്ടി കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വേതനം, ഒരു 10 രൂപ വേതനം വേഗം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സൂചനയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലത്തെ ആളുകളെ കാണുമ്പോൾ ഡ്രൈവർമാരെ ഒരു പുച്ഛത്തോടു കൂടി കാണേണ്ട ആവശ്യമില്ല. കാരണം ഡ്രൈവർ ഇപ്പോൾ ഫസ്റ്റ് തന്നെ. ഡ്രൈവർ എപ്പോൾ വണ്ടി ഏത് വണ്ടി വാങ്ങുന്നതിലും ഡ്രൈവർ നമ്പർ 1 ആണ്.
0: ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല, നമ്മള് പെൺകുട്ടികളുടെ താല്പര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്.
1: പെൺകുട്ടികളുടെ താല്പര്യത്തോടുകൂടി അവർക്ക് ഇന്നത്തെ സമൂഹത്തിന് അവർ ഉദ്യോഗസ്ഥന്മാരെ കിട്ടണം, എന്നാലും മാത്രമേ അവരെ ജീവിതം മെച്ചൂരിറ്റി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നതാണ് അവർ ചെയ്യുന്നത്. പക്ഷേ സാധാരണക്കാർക്ക് പെണ്ണ് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവര് കുറെ ആളുകൾ ഇതിലേക്ക് വരും, കുറെ കുട്ടികൾ മറിച്ച് ചിന്തിക്കും നേരുള്ളൂ.
0: കഴിഞ്ഞ ഒരു തവണ ഇതുപോലെ ഞാനൊരു അനുഭവം ഒരാളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് ഇതേ അഭിപ്രായമാണ്. എന്റെ കുട്ടി ഒരു സർക്കാർ ജോലി വേണം എന്ന്, എന്റെ മകൾക്ക് ഒരു സർക്കാർ ജോലിക്കാരൻ വേണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞതിന് ശേഷം, ചേട്ടാ നിങ്ങളെന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോ ഞാനൊരു ഡ്രൈവറാണെന്നാണ് പറഞ്ഞത്. അപ്പോ സ്വന്തം ജോലിയിൽ അതൃപ്തിയുണ്ടോ ശരിക്കും?
1: ഇല്ല, സ്വന്തം ജോലി നല്ല സംതൃപ്തിയാണ്. പക്ഷേ വരുന്ന കുട്ടികൾക്ക്, അതായത് ഇപ്പൊ നാളെ എന്റെ മകൾക്ക് ഒരു പെണ്ണന്വേഷണം പറ്റി ഒരു സാധാരണക്കാരൻ വന്നു, അവനെങ്ങനെ അവരെ അവന്റെ സിറ്റുവേഷൻ എങ്ങനെയാന്ന് നോക്കിട്ട് എന്റെ മോളെ പറഞ്ഞേക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞേക്കും. അവര് ജോലിക്കാരൻ വേണം നിർബന്ധമില്ലടാ, അവരെ കഴിവ് എങ്ങനെയുണ്ട്, അവരെ മനസ്സിലാക്കാൻ, അവരെ പോറ്റാൻ കഴിവുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കണ്ടു. പോറ്റാൻ മാത്രം പോരാ, അവരെ കുറച്ച് സ്നേഹിക്കാനും ആ കഴിവും കൂടി ഉണ്ടോ.

0: നമ്മൾ അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് നമ്മൾ പറ്റുമെങ്കിൽ വേക്കൂ. എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥ മണെന്നുണ്ടെങ്കിൽ കാത്തുന്നുണ്ട്, കാര്യമില്ലല്ലോ.
1: അങ്ങനെ ഒരു പിടിവാശിയൊന്നുമില്ല,
0: അങ്ങനത്തെ ഒരു പിടിവാശിയൊന്നുമില്ല. പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടികൾ എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരെ ഇപ്പൊ നമ്മള് വളർത്തി വലുതാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള അവരെ
1: പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കുറേയേറെ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് സ്വന്തം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മകൾ ആ തരത്തിൽ ഒരു താല്പര്യം, എനിക്ക് ഇങ്ങനെയുള്ള ഒരാളെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കും.
0: പിന്നെ ഓക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അത് നമ്മക്കും കൂടെ ഒരു നല്ലൊരു മോശമല്ലാത്ത ഒരു രീതിയിലാണെങ്കിൽ അത് കൺഫേമേറ്റ് ചെയ്തു കൊടുക്കും.
1: പിന്നെ എങ്ങനെയാ വീട്ടില് മക്കളുമായിട്ടൊക്കെയുള്ള സൗഹൃദം?
0: നല്ല
1: ഭയങ്കര ഗൗരവക്കാരനാണോ?
0: ഗൗരവമൊന്നുമില്ല,
1: പൊതുവേ
0: ഗൗരവമൊന്നുമില്ല. ഗൗരവത്തിന്റെ ആവശ്യമില്ലല്ലോ.
1: ഇല്ല,
0: കുട്ടികളായിട്ട് ഞാൻ നല്ല ഇതാണ്. ഞാൻ അച്ഛനും മക്കളും പോകാണെന്ന് തന്നെ പറയും. അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പോവാം, അങ്ങനത്തെ പോക്കും വരുത്താണ്.
1: ഞാൻ ചോദിക്കാൻ വിചാരിച്ച മറ്റൊരു കാര്യം, ഈ ജോലിക്ക് പോകാത്ത മറ്റു സമയങ്ങളുണ്ടല്ലോ, ഒഴിവ് സമയങ്ങളുണ്ടാവും. ഈ സമയത്ത് കുടുംബത്തോടൊപ്പം പുറത്തു പോകുമോ? സിനിമ കാണാൻ പോകും?
0: സിനിമക്കൊന്നും പോകാറില്ല, പക്ഷേ നമ്മൾ ഓരോ വർഷമെല്ലാം കൂടുമ്പോ ഇങ്ങനെ ടൂറുകൾ പോകും. പിന്നെ അത് ഫാമിലിയായിട്ടേ പോകും, ഒറ്റക്കായിട്ട് നമ്മൾ പോക്കില്ല. പോകാൻ താല്പര്യമില്ല. കുടുംബം എല്ലാരും വേണം,
1: എല്ലാരും വേണം.
0: അതെ, അതാണ് എന്റെ നിർബന്ധം.
1: ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കേരളത്തിന് പുറത്ത്?
0: കേരളത്തിന് പുറത്ത് കുറച്ച് ഊട്ടി അങ്ങോട്ടും കുറച്ച്
1: പോയിട്ടുണ്ട്. വർഷത്തിൽ ഒരു ടൂർ എന്തായാലും ഉണ്ടാവും.
0: എന്നില്ലെങ്കിലും പിന്നെ ലോക്കൽ പരിപാടികളും നമ്മൾ നടത്തും.
1: ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ?
0: ഉത്സവങ്ങൾക്ക് പോകാറുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ നിന്നെല്ലാവരും എല്ലാവരും പറയും ഞാൻ പോട്ടെ, ഞാൻ പോകണ്ടെന്ന് അറിയില്ല. എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം പറയും ഇന്ന് പോണ്ട, അസുഖന് സുഖമില്ലല്ലോ, അതുകൊണ്ടല്ലേ മോൻ സുഖമില്ല, മോക്ക് സുഖമില്ല, അതുകൊണ്ട് പോണ്ട എന്ന് മാത്രമേ പറയൂ. അല്ലെങ്കിൽ ഇന്നും പോകും നാളെയും പോടു എന്ന് മാത്രമേ പറയൂ. അവരാസ്വദിക്കേണ്ട സമയത്ത് ആസ്വദിച്ചോട്ടെ.
1: നാട്ടില് സൗഹൃദം എങ്ങനെ?
0: നല്ല സൗഹൃദങ്ങളാണ്,
1: ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും.
0: ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളാണ് എല്ലാവരും.
1: ഈ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് എന്തൊക്കെ പരിപാടികൾ പങ്കാളികളാവും?
0: സുഹൃത്തുക്കളെ കൂടെ ഇപ്പൊ നമ്മള് ഇടം പരിപാടി നടത്തിയിട്ടുണ്ട്.
1: ഇടം എന്ന് പറഞ്ഞ
0: ഒരു പിന്നെ നമ്മളെ അവിടെ ഒരു അന്തവിദ്യ സ്മാരക പഠനകേന്ദ്രം ഉണ്ട്. അത് പഠനകേന്ദ്രത്തില് ഞാനതില് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഇതില് പല ആളുകളും വലിയ വലിയ ആളുകളാണുള്ളത്. അതിൽ ഞാനും ഒരാളായിട്ടുണ്ട്. അതിന്റെ അങ്ങനത്തെ പരിപാടികൾ നടത്തുമ്പോൾ അതിൽ നമ്മളെപ്പം മുന്നിലായിട്ടുണ്ടാവും. എന്ത് പരിപാടി നടക്കുമ്പോൾ അതിൽ മുന്നിലായിട്ട് നമ്മളുണ്ടായിട്ടുണ്ട്. ഒരു തെറിയാണെങ്കിലും അത്രക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് പരമാവധി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: നാട്ടിലെ നല്ലൊരു സംഘാടകനാണ്.
0: സംഘാടനമാണ്.
1: കലാപരമായോ കായികപരമായോ അങ്ങനെ എന്തെങ്കിലും കഴിവുകളുള്ള ഒരാളാണ്?
0: കായികപരമായിട്ട് ഞാൻ സ്കൂൾ മുതൽ ഓട്ടം ചാട്ടം
1: ഒക്കെ ഉള്ള
0: ആളായിരുന്നു. അതില് നമുക്ക് കിട്ടാത്തത് നമ്മളെ മക്കൾ കിട്ടണം എന്നുള്ള മറ്റു ലക്ഷ്യബോധം എനിക്കുള്ളൂ.
1: ആ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ജിമ്മി ജോർജ് അക്കാദമിയിൽ മകനെ
0: പഠിപ്പിക്കുന്നത്.
1: വോളിബോൾ താരമാണ്. നാട്ടിലെങ്ങനെയാണ് വോളിബോൾ ടീമുണ്ടോ?
0: നാട്ടിൽ വോളിബോൾ ടീമുണ്ട്. പിന്നെ എന്റെ വീടിന്റെ മുറ്റത്ത് തന്നെ പഞ്ചായത്ത് ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ നമ്മൾ വോളിബോൾ ഈ വർഷം മാത്രമേ നടത്താൻ പറ്റാണ്ടേയുള്ളൂ. ഇപ്പോഴും കുട്ടികൾ കുറച്ച് കുറവായതുകൊണ്ട്, ആളുകൾ കുറച്ച് ജോലി കാര്യങ്ങൾ തിരക്കായതുകൊണ്ട് എല്ലാ രാത്രി കാലങ്ങളിലും എല്ലാ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്.
1: വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ.
0: വീട് മാലൂരാണ്, മാലൂർ കപ്പറ്റപ്പയിൽ.
1: കപ്പറ്റപ്പയിൽ അവിടെ വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്.
0: വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ വോളിബോൾ നടത്തിയിട്ടുണ്ട്, അവിടെ ടൂർണമെന്റ് നടത്തിയിട്ടുണ്ട്.
1: നിങ്ങൾക്ക് സ്വന്തമായി ടീമുണ്ട്?
0: സ്വന്തമായി ടീമുണ്ട്.
1: പുറത്തൊക്കെ പോയി കളിക്കും?
0: പുറത്ത് പോയിട്ട് കളിച്ചിട്ടുണ്ട്. ഇപ്പൊ പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇറക്കു വരും. ഇപ്പോ കഴിഞ്ഞ വർഷം നമ്മൾ സ്വപ്ന ആലച്ചേരിക്ക് ആടൊക്കെ പോയിട്ട് കളിച്ചിട്ട് ഒരു കപ്പ് നമ്മൾ മേടിച്ചു വന്നു. പിന്നെ രണ്ടാമത്തെ കപ്പിൽ ഏറ്റവും എന്റെ ഒരു അഭിപ്രായത്തിന് 15 വയസ്സ് താഴെയുള്ള കുട്ടികൾ വെച്ചിട്ട് നമ്മള് കളിപ്പിച്ചിട്ടുണ്ട്. അവിടെ
1: എങ്ങനെയാ നാട്ടില് ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി കോച്ചിങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ?
0: പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്രാവശ്യം നടത്തണമെന്ന് വിചാരിച്ചു. പക്ഷേ നോക്കുമ്പോൾ എല്ലാ കൊല്ലം കുറെ കുട്ടികൾ ഇതേപോലെ അക്കാദമികളിലും മറ്റ് ഇതിലേക്കും അവർ പോയിട്ടുള്ളത്. ചില കുട്ടികൾ ക്രിക്കറ്റിലേക്കും ഫുട്ബോളിലേക്കും പോയതുകൊണ്ട് നമുക്ക് അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അവരെല്ലാവരും നമ്മൾ പലപ്പോഴും ആയിട്ട് തീരുമാനിച്ചാണ് വോളിബോളിലേക്ക് കുട്ടികളെ കുറച്ചുകൂടി ആക്ടിവേറ്റ് കൊണ്ടുവരണം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായി അത് സംഘടിപ്പിച്ചു.
1: നേരത്തെ നമ്മൾ പറഞ്ഞു 97 മുതൽ വാഹനമാണ് ഉപജീവന മാർഗമായി വാഹനത്തെ തെരഞ്ഞെടുത്ത ആളാണ്. 2000 മുതൽ വണ്ടി ഓടിക്കാൻ
0: തുടങ്ങിയിട്ടുണ്ട്.
1: ഈ 2000 മുതൽ ഇതുവരെയുള്ള ജീവിത അനുഭവത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച ആളാണ്. എന്തൊക്കെ അനുഭവങ്ങളാണ് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന പ്രത്യേകതകളുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഈ ജോലിക്കിടയിൽ?
0: സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മളെ കാശിമുക്ക് എന്നുള്ള സ്ഥലം. ആദ്യമായിട്ട് ഒരു ആക്സിഡന്റ് ആയ സംഭവം
1: ആരടുന്നു?
0: ഒരു ഞാനൊരു സ്ഥലത്തേക്ക് ഒടിഞ്ഞു കയറി വരുന്ന ഒരു ബസ് വന്നടിച്ചിട്ട്.
1: നിങ്ങളെ വണ്ടിക്ക്?
0: എന്റെ വണ്ടിക്ക് വന്നടിച്ചിട്ട്.
1: ലോറിക്ക്?
0: ലോറിക്ക്. അപ്പോൾ വണ്ടി ബ്രേക്ക് എടുക്കാൻ അതിന്റെ ഗ്ലാസ് ഫിറ്റാക്കാൻ പോയിരുന്നു. അപ്പോൾ അത് ഫിറ്റാക്കാൻ പോകുമ്പോൾ ഒരു ബസ് വന്നടിച്ചു. ബസ് വന്ന് ലോറി അടിച്ചിട്ട് ലോറി മറിഞ്ഞ് വീഴുകയും അവിടുന്ന് ലോറി നേരെ ആയി നിൽക്കുകയും ചെയ്തിട്ട് അവന് പോകും. ജീവിതം മരണം നേരിട്ട് കണ്ട സംഭവം.

0: സമയത്ത് വണ്ടിയിൽ നിങ്ങൾ മാത്രമാണ്?
1: വണ്ടിയിൽ ഞാനും വേറെ എന്റെ ഭാര്യന്റെ ഏച്ചിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. രണ്ടാക്കും ഒരു അപകടം പറ്റിയില്ല. വാഹനത്തിന് നല്ല അപകടം പറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ആക്സിഡന്റ് ആയ ഒരാൾ ഇന്ന് വരെ ജീവിച്ചിരിപ്പില്ല.
0: ബസ്സിലുള്ള യാത്രക്കാരോ?
1: അവർക്കൊന്നും പറ്റിയില്ല. ബസ്സിന്റെ ഗ്ലാസുകളും മറ്റേ പ്രശ്നങ്ങളും പൊട്ടി. അതൊരു ജീവിതത്തിൽ ഏറ്റവും വലിയ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം.
0: അപകടം പോലെ തന്നെ അതിലേറെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. പിന്നെ മുന്നിൽ സ്വന്തം അനുഭവം അല്ലെങ്കിൽ കൂടിയും മറ്റുള്ള ചില അനുഭവങ്ങളൊക്കെ കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്?
1: സഹായങ്ങൾ ആര് ചോദിച്ചാലും എന്തും ഉള്ളത് നമ്മൾ കൊടുക്കും. അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാന്ന് ഞാൻ ഒരു കാലത്ത് ഒരാളോട് പറഞ്ഞിട്ടില്ല. അതെന്തോന്ന് അറിയില്ല. ചിലപ്പോൾ ഞാൻ പലപ്പോഴും ഒരുപാടും പറയുമ്പോൾ നമ്മക്ക് ഇന്നല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടും എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് പൈസ ആയാലും വേറെ എന്തായാലും, പൈസ അല്ല ഭക്ഷണം ആയാലും എന്തായാലും. പിന്നെ അതേപോലെ എനിക്കൊരു ഭയങ്കര അനുഭവം ഉള്ള ഒരു സംഭവം. ഞാൻ വടകര കല്ലിറക്കാൻ പോയി. അതും അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു ലോഡ് കല്ലിറക്കുമ്പോൾ, അന്ന് ലോറിക്ക് കല്ലിറക്കുമ്പോൾ ഒരു ലോഡ് കല്ലിറക്കിയാൽ 7000 രൂപ ഉണ്ടാവും. 360 കഷ്ണം കല്ല് കൊണ്ടുപോയി കഴിഞ്ഞാൽ 7000 രൂപ ഉണ്ടാവും. അപ്പോൾ പോയി കല്ലിറക്കാൻ പറഞ്ഞു. ഏജന്റ് പറഞ്ഞു കമ്മീഷൻ ഒന്നും വേണ്ട, അവതെല്ലാം അവർ കുറച്ച് കൊടുത്തേന്ന് പറഞ്ഞു പോയതാ. അപ്പോൾ 3 ലോഡ് കല്ലിറക്കാൻ പറഞ്ഞു. അതിൽ 3-ാമത്തെ ലോഡ് കല്ലിറക്കാൻ പോയിരുന്നു. അവർ ചുരുട്ടി പിടിച്ചിട്ട് ഒരു പൈസ കൊണ്ടുതന്നു. ആ പെണ്ണുങ്ങൾ കൊണ്ടുതന്നു 4000 രൂപ കൊണ്ടുതന്നു. എന്നെ പറഞ്ഞു പിന്നെ ഈ പൈസയുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി പിന്നെ തരാം. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് 4000 കിട്ടി കാര്യമാണ്, കല്ലിന്റെ പൈസ കൊടുക്കാൻ തന്നെ 5000 രൂപ വേണം. എങ്കിൽ ഇവരെ കൂലിയിലും കൊടുത്തിട്ട് എനിക്ക് തുച്ഛമായ വാടകയുള്ളൂ, കാര്യങ്ങൾ എന്നേ വലിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്ക്, പോയിട്ട് വീട്ടിൽ പോയി നോക്കും എന്ന് പറഞ്ഞു. ആ പൈസയും ഒരേ കയ്യിൽ കൊടുത്ത് ഉറങ്ങി വിട്ടു. ഒരു 1.5 മണിക്കൂർ അതിൻ്റെ പെണ്ണുങ്ങൾ വന്നില്ല. ഞാൻ തിരിച്ച് ആ വീട്ടിൽ ചെന്ന് നോക്കി അന്വേഷിച്ച് ചെന്ന് നോക്കുമ്പോൾ ആ പെണ്ണുങ്ങളെ ഭർത്താവ് ഒരു ബെഡിൽ കിടക്കുന്ന രംഗം കണ്ടു. അത് കണ്ടിട്ട് എനിക്ക് എൻ്റെ എന്താ പറയുക, ചെറിയ 2 കുട്ടികളും. എന്നിട്ട് ഞാൻ പൈസ തിരിച്ചു വാങ്ങിയിട്ട് കുട്ടിയെ 1000 രൂപ കൊടുത്തിട്ട് 3000 രൂപ എനിക്ക് പറക്കാൻ പറ്റില്ല. അങ്ങനത്തെ
0: അങ്ങനൊരു വല്ലാത്ത അനുഭവം ഉണ്ട് അല്ലേ?
1: പറയാൻ തന്നെ എനിക്കൊരു ഇതില്ല. കാരണം വെച്ചാല് നമ്മളങ്ങനെ അങ്ങനത്തെ നോറ്റിക്കൽ പറയരുത് എന്നുള്ളൊരു അഭിപ്രായം. നല്ലൊരു വല്ലാത്തൊരു അനുഭവം.
0: ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളൊക്കെ
1: ഇതിപ്പോ നാളെ ഇപ്പൊ ആരെയൊക്കെ ആര് കണ്ടാലും എന്റെ മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനത്തെ കാണുമ്പോൾ നമ്മള് അറിയാതെ ചെയ്തു വന്നൊരു സംഭവമാണ്.
0: അപ്പൊ എന്തായാലും ഈ ഒരു മേഖലയിലുള്ള ജോലിയിൽ നിങ്ങൾ സംതൃപ്തനാണ്, വളരെ ആസ്വദിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
1: പിന്നെ ഈ ജോലിയില് എനിക്കിപ്പോ എന്നോട് എവിടെ ഒരാൾക്ക് സാധനം പോകണം എന്ന് പറഞ്ഞാല് ഈ സാധനം നന്നാക്കി കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക്. എന്റെ നാട്ടുകാരോട് ആരോട് ചോദിച്ചാൽ മതി, ഞാൻ നാട്ടിലായാലും പുറത്തായാലും പൊതുവേ നല്ല സാധനം ഇറക്കുക, അല്ലേ വേണ്ട ഇറക്കണ്ട, ഇറക്കി തരാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഓർഡറോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് മാത്രം പറയലുള്ളൂ. എന്റെ സുഹൃത്തുക്കൾക്ക് ആയാലും ആയിരിക്കും ആയിരിക്കും ഒരു മോശമാക്കി അവർക്ക് കൊടുക്കരുത്. മോശമായി കൊടുത്താൽ നാളെ നമുക്ക് പണിയുണ്ടാവില്ല എന്നൊരു വിശ്വാസം.
0: ഇനി നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് കൂടി കേൾക്കണം.
1: പാട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും
0: അറിയുന്നത് പോലെ ഏതെങ്കിലും ഒരു പാട്ട്,
1: രണ്ടുപേരും
0: മതി.
1: നമുക്ക് കലാമണി എന്ന എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടം.
0: അതെ,
1: അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി രണ്ടുപേരും. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ.
0: നല്ല സൗണ്ട്, നന്നായി പാടുന്നുണ്ട്. അപ്പൊ മറ്റൊരവസരത്തില് കൂടുതൽ വരികൾ പാടണം. കുടുംബത്തോടൊപ്പം ഒരു ദിവസം സ്റ്റുഡിയോയിലേക്ക് വരണം.
1: തീർച്ചയായിട്ടും.
0: അപ്പോ നമ്മളെ അന്വേഷണം അറിയിക്കുക. നമ്മളെ ശ്രോതാക്കൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കും. ഇപ്പോ നമുക്ക് ഈ പാട്ട് തന്നെ കേൾക്കാം അല്ലേ? അപ്പൊ ശരി,
1: താങ്ക് യു.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 3.5 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഹലോ അച്ഛ. അച്ഛൻ എടിയാ?
2: മോളോ, ഇതേതാ ഫോണ്?
1: ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
2: എന്താ കാര്യം? പറ.
1: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും അവന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുക. ഇന്ന് വരുമ്പോ ആ വണ്ടിയില് വേറെ വണ്ടി വന്ന് ഇടിച്ച്.
2: അയ്യോ, എന്നിട്ട്?
1: ഓനിപ്പ ആശുപത്രിയിലാ. തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുകയെന്നാ ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛ ബൈക്കില് വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ. എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി.
2: മനസ്സിലായി, വാങ്ങാം.
1: ഇന്ന് തന്നെ വാങ്ങണേ അച്ഛ.
2: ഇന്ന് തന്നെ വാങ്ങാം.
3: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.
4: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
5: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
6: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിലൂടെ നമുക്ക് ബാബുരാജ് എന്ന അഭിനേതാവിന്റെ അഭിനയ വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം.
7: നിങ്ങക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചേക്കണതേ. എനിക്കറിഞ്ഞാവുള്ളതല്ല. ആ ഓട്ടത്തിനിടയിൽ എന്റെ കാലിന്റെ കാഫ് ടൈറ്റ് ആയി മച്ചാനെ.
8: അറിയോ
7: എന്താടാ, നിനക്ക് എന്റെ കാലിന്റെ കാഫിന്റെ കാര്യം പറയുമ്പോ ഒരു പുച്ഛം. ഭയ ഭർത്താ
8: നാളെ പെണ്ണാണല്ലോ.
9: അത് സീനൊന്നുമില്ല ഭയ.
10: പക്ഷെ നീ പേടിക്കണ്ട, നീ ചത്ത് മൂക്കി പഞ്ഞിയും വെച്ച് കിടക്കുമ്പോ ഞാനും എന്റെ ഹസും കൂടി നിന്നെ വന്ന് കണ്ട് നിന്റെ ബോഡി നോക്കി രണ്ട് കരച്ചിലും കരഞ്ഞിട്ടേ പോവുള്ളൂ.
7: എങ്ങാട്ട് അണിമൂണിന്? ഈ റേഞ്ചിലാണ് അടിയെങ്കിൽ മച്ചു. ഇവക്കട കല്യാണം കഴിയുമ്പോഴേക്കും സെബാസ്റ്റ്യൻ സീൻ ഷൂസ് ഇട്ട് ഫോട്ടോയും അതിലേക്ക്.
6: പ്രധാനമായും വില്ലൻ റോളുകളാണ് ബാബുരാജ് കൈകാര്യം ചെയ്യുന്നത്. മലയാളം, തെലുങ്ക്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 7 വർഷം ഇദ്ദേഹം അഭിഭാഷകനായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ചലച്ചിത്ര നടിയായ വാണി വിശ്വനാഥാണ് ഭാര്യ.
11: ജോഷി സാറിന്റെ പടങ്ങളിൽ അതിനു മുമ്പ് ഞാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രജയിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മൾ സാധാരണ ഒരു കൈൻഡ് ഓഫ് വേഷം എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും പോലീസിന്റെ കളയത്തെ കഥയെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെ ഡ്രസ്സൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു SI അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ സുബൈറിന് ഡ്രസ്സ് വരുന്നു, CA ഡ്രസ്സ്. അപ്പൊ ഞാൻ വിളിച്ചു അതിനേലും താഴെ ആയിരിക്കും ഞാൻ എന്നൊക്കെ വെച്ചിട്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു കോസ്റ്റ്യൂമാണ്, സ്റ്റാറും മറ്റേ ഇതൊക്കെ ഉള്ളവരും. അപ്പൊ നോക്കുമ്പോൾ എനിക്കാണ് ആ കോസ്റ്റ്യൂം. അതിൻ്റെ DIG അങ്ങനെ വരുന്നു. ഓക്കെ അതൊക്കെ ഇട്ടു. പിന്നെ അതിട്ട് തല്ലുള്ളതാണെന്ന് ഇരിക്കും. അതിന് സ്ക്രിപ്റ്റ് വന്നു. സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച അനീഫിക്ക വായിച്ചിട്ട് എൻ്റെ എല്ലാവരും വായിച്ചിട്ട് എൻ്റെ ഇടയിലേക്ക് കയറുന്നടാ എന്നാന്നും പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ജോസഫ് മടച്ചേരി എന്ന് പറഞ്ഞ ആൾക്ക് ഒരു 4 പേജ് ഡയലോഗ്. എൻ്റെ കിളി അപ്പം തന്നെ പോയി. ഞാൻ ദൈവം, ഞാൻ വിറക്കില്ല ഇത്. അങ്ങനെ ഞാനിത് പറഞ്ഞു. അപ്പം തന്നെ രഞ്ജിപ്പണിക്ക് ചേട്ടൻ വന്നു. ആടാ, ആ പെർഫെക്റ്റ്, നീ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഇതൊന്ന് പറഞ്ഞു നോക്കി. അപ്പം ഞാൻ ചേട്ടൻ, ഞാൻ സുഖമായിട്ട് വരുന്നത് പറഞ്ഞു. അതാണ് ഞാൻ നല്ല പറഞ്ഞത്, മീറ്റർ അത് കറക്റ്റ് മീറ്റർ അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അതിനകത്ത് ആ സീനകത്ത് ഞാൻ ഐശ്വര്യനെ പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് പല്ലിശ്ശേരി ചേട്ടൻ അടുത്ത് ഡയലോഗ് പറഞ്ഞ അടി, അത് അന്ന് സ്റ്റഡി ക്യാമ്പ് എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. സ്റ്റഡി ക്യാമ്പിലാണ് ഈ ഷോട്ട്. ഒരു ടേക്ക്, രണ്ട് ടേക്ക്, മൂന്ന്.

0: പറഞ്ഞ നീ എന്നെ എന്താ തല്ലോ? തമ്മിടാ തല്ലടാ.
1: കള്ളു കുടിച്ച വയറ്റിൽ കിടക്കണം.
0: വയറ്റിലോ വഴിയിലോ കിടക്കും, നീ ആണ പട്ടി ചോദിക്കാൻ. അതെ, വേലക്കാരനെ വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. നീ എന്നെ ഉദ്ദേശിക്കാൻ വരണ്ട. ഇവിടെ എനിക്ക് ഒരുത്തരും വേണ്ട. കാളിദാസം 14-ാമത്തെ വയസ്സ് പോലും ഒറ്റക്ക. ഇനി അങ്ങനെ തന്നെ മതി, ഒരുത്തരും വേണ്ട.
2: ജയ് ഹനുമാൻ ഹരേ. സാലഡിൽ ഇനി അധിക കാലം സവാളയൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അല്ല, സാറ് തന്നെ ഇത്രക്ക് സെന്റി അടിച്ചിരിക്കണേ.
0: ഈ ദേവ് ചേച്ചിയുടെ മോൾ അശ്വതി കുട്ടിയുടെ പ്രായം എന്ന് പറയുമ്പോ മാക്സിമം ഒരു 20 വയസ്സ്. ഞാൻ ഒരു വയസ്സനായല്ല.
2: ഓ, അതിനിപ്പോ എന്താ? നമ്മുടെ സൽമാൻ ഉഷ്ധി കെട്ടിയത് എത്രയോ പ്രായം കുറഞ്ഞ പത്മലക്ഷ്മിയാ, അറിയോ? അതെ, സാറ് നോക്കിക്കോ, ആ ചേച്ചി വിളിക്കും.
3: ബാബു എത്ര നാളായി ഇവിടെ?
2: 5 ഇയേഴ്സ്.
3: വീടോ?
2: കൊട്ടാരക്കര. കൊട്ടാരക്കര.
3: ഇവിടെ എങ്ങനെ എത്തി?
2: ഞാൻ നമ്മുടെ SBIയിലെ മെനോ സാറിന്റെ വീട്ടിലായിരുന്നല്ലോ ആദ്യം.
3: ഓ,
0: ഹായ് പച്ച.
3: എന്നിട്ട്?
2: ആ, ഈ മെനോ സാറിന്റെ മോളെ കാളിദാസൻ സാറ് പെണ്ണുകാണാൻ വന്നു.
3: ആര്? ഇങ്ങേരോ?
2: ആ, നമ്മുടെ കാളിദാസൻ സാറ് തന്നെ. ബാലകൃഷ്ണൻ സാറും ഉണ്ടായിരുന്നു കൂടെ.
0: നമ്മളാണോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്?
2: അതെ.
0: ഇയാള് കൊട്ടാരക്കരക്കാരന? പോരുന്നോ എന്റെ കൂടെ?
2: സാർ ഒറ്റയ്ക്കാണോ അതോ കുടുംബമായിട്ടാണോ താമസം? പിന്നെ ഈ സാറിന് ഞാനെങ്കും പെണ്ണ് കാണാൻ വിട്ടിട്ടില്ല.
0: തന തിന്നത്താനാ തിന്നത്താനാ തിന്നത്തെന്തിന്നു

0: വണ്ടിയിൽ കുറച്ച് കാച്ചിൽ ഇരിപ്പുണ്ട്, എടുത്തു വെച്ചു. നിന്റെ മോഹൻ തട കടന്നൊരു കുത്തിവലിരിക്കുന്നത്, ചത്തുപോയതിന്റെ അപ്പം തിരിച്ചു വന്ന. നീ മൂപ്പന് കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തു വെക്ക. ഹാപ്പി ആണല്ലോ അല്ലേ ബാബേ.
1: ഉള്ളി അരിഞ്ഞ ഏത് മനുഷ്യന്റെയും കണ്ണരിയും.
0: എടാ ഒരു കഷ്ണം ഉള്ളി എടുത്ത് ചെവിയിൽ വെച്ചിട്ട് അരി കണ്ണരിയൂല.
1: അപ്പൊ പിന്നെ ഇതെന്തുട്ടാ?
0: എന്താ പ്രശ്നം?
1: എത്ര ദിവസമായി സാറ് പോയിട്ട്. മിനിഞ്ഞാന്ന് സാറ് വരൂ എന്ന് കരുതിയാൽ പുള്ളിയിലിട്ട ചുട്ടമീൻ, ഇന്നലെ നാടൻ കോഴിക്കറി എല്ലാം ഉണ്ടാക്കി വെച്ചു.
0: എന്നിട്ട്?
1: എന്നിട്ടെന്താ, ഞാൻ തന്നെ നിന്ന് തീർത്തു വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട്. ഒന്ന് വിളിക്കാനായിട്ട് സാറിനൊരു മൊബൈൽ ഫോൺ എങ്കിലും മേടിച്ചൂടെ.
0: എടാ ഞാൻ മിനിഞ്ഞാന്ന് വരേണ്ടതായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ മൂപ്പന്റെ കാര്യം. പുള്ളിക്ക് ചില കാടൻ പൊടിക്കൈകളൊക്കെ അറിയാട്ടോ.
1: ഒറ്റ പ്രാവശ്യം കാണിച്ചു തന്നത് ഞാൻ ഉണ്ടാക്കി തരാം.
0: വിന്നാലും പൊളിച്ചു, സൂപ്പർ. വിനായക കറക്റ്റാ, ഒട്ടും മുമ്പോട്ടും അല്ല പുറകോട്ടും അല്ല. നീ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഉപ്പിട്ടല്ലേ.
1: അതൊക്കെ എന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പറഞ്ഞു തരില്ല സാറെ.
0: എന്റെ കൊണ്ടുള്ള സീക്രട്ട് നല്ല കാടൻ മാറ്റി കൊണ്ടുണ്ട്, അടിക്കാൻ വേണ്ടിയാണ്. വാ തരാട്ടാ.
1: അല്ല സാറ് പറഞ്ഞ ശരിയാ, തിളപ്പിച്ചതിന് ശേഷം ഉപ്പിട്ടത്.
2: 2009 ബ്ലാക്ക് ഡാലിയ എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ ബാബുരാജ് ഒരു സംവിധായകൻ എന്ന നിലയിലും അരങ്ങേറ്റം കുറിച്ചു. സുരേഷ് ഗോപിയാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.
3: വിവേകിന്റെ അമ്മ?
4: അതെ. എന്താ സാർ?
3: വിവേക് ഇല്ലേ ഇവിടെ? ഒന്ന് വിളിച്ചേ.
4: മോനെ
3: ഈ KL7B3016 തന്റെ കാറല്ലേ? തന്റെ കാർ ഇപ്പൊ എവിടെയുണ്ട്?
5: എടോ പുഴയിൽ നിന്ന് കാർ ഞങ്ങൾക്ക് കിട്ടി. എന്താ പോലീസ് അത് കണ്ടുപിടിക്കലാ വിചാരിച്ചോ?
3: അതെ കാര്യം മനസ്സിലായല്ലോ. ഇനി എന്താ ഉണ്ടായെന്ന് വേം പറഞ്ഞേ.
6: സാർ എനിക്കൊന്നും അറിയില്ല, എന്റെ എന്റെ കാർ മോഷണം പോയതാണ്.
3: എപ്പോ എവിടെ വെച്ച്?
6: കോളേജിൽ നിന്ന് നേരെ വന്ന് പോർച്ചിലിട്ടതാണ്.

0: രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ കാണാനില്ല. ഞാനത് പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്തിരുന്നു അന്ന് തന്നെ.
1: ഏത് പോലീസ് സ്റ്റേഷനിൽ?
0: ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലാ, സൗത്ത് സ്റ്റേഷൻ.
1: എൽദോ സാറാണെന്ന് വിളിച്ചു ചോദിച്ചു.
0: ആ
1: എത്ര മണിക്ക് ഇൻഫോം ചെയ്തു?
0: വെളുപ്പിന് ഒരു 3 മണിയായി.
1: അപ്പോ തന്നെ കാലത്ത് ഉറക്കം എണീറ്റപ്പോഴാണ് കാണണ്ടായെന്ന് പറഞ്ഞത്?
0: അല്ല സാർ, ഞാൻ വെളുപ്പിന് ടോയ്ലറ്റിൽ പോകുന്ന നേരത്ത് നോക്കിയപ്പോ കണ്ടില്ല.
1: അപ്പോ ഇത് ആരുടെ കാറാ?
0: അത്
1: തന്റെ അല്ലേ?
0: അതെ, ഞാനിപ്പോ വാങ്ങിയതാണ് സാർ.
1: റെഡി ക്യാഷ്? താനിങ് വന്നേ. ഉപയോഗിച്ചിരുന്ന കാർ മോഷണം പോയി എന്ന് താൻ കരുതുന്നു. ശരിയായിരിക്കാം, പരാതി നൽകി. എന്തായാലും
2: കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് സാർ.
1: അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നതിന് മുമ്പ് റെഡി ക്യാഷ് കൊടുത്ത് ഇതുപോലൊരു പുതിയ മോഡൽ കാർ വാങ്ങുകയും ചെയ്തു. വെരി ഗുഡ്. എന്തായാലും നമുക്കൊന്ന് സംസാരിക്കാം.
3: പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു മനുഷ്യമൃഗം. ഈ ചിത്രത്തിന്റെ സംവിധായകൻ ബാബുരാജാണ്. അതുപോലെ നിർമ്മാണം നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ വാണി വിശ്വനാഥും.
4: ഞാൻ ജീവിതത്തിന്റെ ഏറ്റവും മോശമായ ഒരു മനുഷ്യന് എത്രത്തോളം ദുരവസ്ഥ വരുമോ അതൊക്കെ കണ്ടിട്ട് വന്ന ആളാണ് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ. എനിക്ക് തീർച്ചയായിട്ടും ഈ ഇപ്പോൾ എല്ലാം സിനിമകളുടെ ഇത് മാറി. ഇപ്പം ഞാൻ മനുഷ്യമൃഗമൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതിനകത്തെ സബ്ജക്റ്റ് അതാണ്. ആഷിക് അബു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ചേട്ടാ സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞിട്ടാണ് ആ പടം ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. കാരണം അത് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലാത്തൊരു ഒരു ഒരു സബ്ജക്റ്റാണ് നമ്മളാ പറഞ്ഞത്. കാരണം അത് നമ്മൾ കുറേ മുമ്പേ ചിന്തിച്ചു എന്നൊക്കെ പറയും. ഇന്നൊക്കെ ഈസിയാണ് സംഭവം. ഇപ്പം അതിനകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അതിനകത്ത് തിയേറ്ററിലൊക്കെ ചില സീൻസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ തലതാത്തിരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വലുതായിട്ട് സംഭവമൊന്നുമില്ല. ഇന്നിപ്പോൾ അതിനേക്കാളും വളരെ പരസ്യമായിട്ട് നമ്മൾ പറയുന്നു. എനിക്ക് അതിൻ്റെ സെൻസറിന് 22 കട്ടായിരുന്നു. 22 കട്ട്. അപ്പോൾ ഇന്നത്തെ പോലെ അല്ല, അന്ന് സെൻസറിന് ഇതും കൂടെ എടുത്ത് മദ്രാസിൽ ഓടണം. അപ്പോൾ ഞാൻ കുറേയൊക്കെ അവരോട് തർക്കിച്ചു തർക്കിച്ചിട്ടും, കാരണം അന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആൾക്കാരത് കാണുമ്പോൾ അതാണ് ആ സിനിമ. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ സിറ്റിയിൽ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്നൊരു എല്ലാത്തിലും ഒരു ഒരു സ്ത്രീകൾക്കല്ലേ കഥകളും അധികം പറയാനുള്ളൂ.
3: ബാബുരാജ് അവതരിപ്പിച്ചതിൽ വെച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മനുഷ്യമൃഗത്തിലെ ജോണി. തീർത്തും വില്ലൻ പരിവേഷമുള്ള ഒരു കഥാപാത്രമല്ല ഇത്. സിനിമ കാണുന്നവർക്ക് ഈ കഥാപാത്രത്തിനോട് അത്രയധികം താല്പര്യം തോന്നില്ല. മനുഷ്യന്റെ എല്ലാവിധ ദുർചാബല്യങ്ങളും ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് ജോണി. എന്നാൽ ഏറ്റവും ഒടുവിൽ സിനിമയുടെ അവസാന ഭാഗത്താണ് ജോണി എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ അവസ്ഥ പ്രേക്ഷകന് മനസ്സിലാവുന്നത്. വളരെ മനോഹരമായ രീതിയിൽ, ഹൃദയസ്പർശിയായ രീതിയിൽ അദ്ദേഹം ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചു.
5: ഓ,
1: എന്ത് തോന്നി, ഇതൊന്നും പതിവുള്ളല്ലോ.
5: നിനക്കിനി ഇവിടുത്തെ കട്ടൻ ചായ പറ്റില്ലല്ലോ. ചായക്കടയിലെ സറായത്തോണ്ടല്ലേ കുടിച്ചാ പറ്റൂ.
6: അപ്പം വിളിക്കണ്ട്, പോട്ടെ.
7: കുറച്ച് മിഠായ. മോള് കാലത്ത് എന്ത് കഴിച്ചു?
6: ഒന്നും കഴിച്ചില്ല.
5: നോക്കണ്ട, അരി അടുപ്പത്തിരിക്ക, നനഞ്ഞ വിറക, കത്താൻ കുറച്ച് പാടാ. ഊതി ഊതി മനുഷ്യ ചാവാറായി.
1: കാലത്തെ ചായക്കടയിൽ നിന്ന് മിണുങ്ങാൻ നോക്ക്.
5: ഓ, എനിക്ക് മാത്രം മിണിങ്ങാ പോരാ, എല്ലാവർക്കും മിണുങ്ങണമല്ലോ. ഒരു ദിവസം 3.5 മതി കുടുംബത്തേക്ക് ചെലവ്
7: തരാൻ.
6: പക്ഷെ അമ്മ പറഞ്ഞപ്പോ വേണ്ടെന്ന്.
7: അമ്മ അങ്ങനെയൊക്കെ പറയും. അപ്പൻ മോക്ക് നല്ലൊരു സ്കൂൾ കണ്ടുപിടിച്ചു, നല്ല വെള്ളമെടുപ്പും നീല പാവാടയൊക്കെ ഇട്ട് പോകുന്ന വലിയ സ്കൂൾ. പോണ്ടേ മോക്ക്?
6: എന്നാ അപ്പ എനിക്ക് പോവാൻ പറ്റോ?
7: ഉടനെ പോവാട്ടാ.
6: സ്കൂളിൽ പോകുമ്പോ എനിക്ക് പുതിയ ബാഗ് മേടിച്ചോട്ടപ്പ.
7: അതിനെന്താ മോളെ?
8: ജീന വന്ന് കുളിക്കാൻ നോക്ക്, വെള്ളം ചൂടാറും.
5: കോഴിക്കറി കൂട്ടിയ കാലം മറന്നു. കഴിഞ്ഞ 50 പേരുന്നാളിന് കൂട്ടിയതാ. നമുക്കതിനെ വറുത്തരച്ച് വെച്ചാലോ?
7: ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സോഫിയോട് പറഞ്ഞില്ലല്ലേ. അല്ല, ഒരു അനക്കൂല്ലേ അവക്കെന്താ ഈ ഇടയിട്ട് എന്നോട് ഒരു അടുപ്പക്കുറവ്?
5: നീ എന്തൊരു ദുഷ്ടതരാ ജോണി പറയണത്. ആ കൊച്ചു സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ?
7: അത് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അതിനല്ലേ നിങ്ങളെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം തള്ളേ.
5: ഇനിയിപ്പോ അവള് സമ്മതിച്ചാ തരാം. ലിസി സമ്മതിക്കൂ, അവള് വല്ല കടുങ്കയും ചെയ്യും.
7: ആര് ലിസിയ? അവളൊരു ചുക്കും ചെയ്യില്ല. കൂടി വന്ന അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കും. അതെ, ഞാൻ അതിന് സോഫിയെ വേറെ വീടെടുത്ത് മാറ്റി താമസിപ്പിച്ചോളാം. ഈ നാട്ടിലല്ല, കുറച്ചകലെ.
5: എന്നാലും കിളിന്ത് പെണ്ണല്ലേടാ, ഒന്ന് പാകായിട്ട് പോരേ.
7: പോരാ,
5: എന്നാ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം.
7: നിങ്ങളിങ്ങനെ പറഞ്ഞോക്കട്ടെ എന്ന് പറയാൻ തുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. ചിരിക്കണ്ട, ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ കെട്ടിച്ചയക്കാന്ന് പറഞ്ഞു

0: നിസ്സാരകാര്യം, അവക്ക് വേണ്ട സ്ത്രീധനം പൊന്ന് ഇതൊക്കെ നിങ്ങളെ കൊണ്ട് നടക്കുമോ? പറ. ഇനി ഇതൊക്കെ ശരിയായെന്നിരിക്കട്ടെ, കെട്ടണ ചെറുക്കനെ കൊണ്ടുള്ള കഷ്ടപ്പാട് വേറെ. ശരിയല്ലേ?
1: നീ പറഞ്ഞത് ശരിയാ ജോണി. എന്തായാലും ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. നടക്കുകയാണേ നടക്കട്ടെ. വെള്ളം കൂടിയെന്നാ
0: തോന്നുന്നു.
1: നീ പറഞ്ഞതൊക്കെ ശരിയാ സോഫിയോട്. ഞാൻ എന്തായാലും ഒന്നുകൂടി ഒന്ന് ഉപദേശിച്ചു നോക്കട്ടെ. നടക്കുകയാണേ നിന്റെ ഭാഗ്യം.
0: നടന്നില്ലെങ്കിൽ പിന്നെ അതെ, നിങ്ങൾ ഇവിടെ നടക്കേണ്ടി വരും. ഞാൻ വേറെ പണി നോക്കേ. ഇന്ന് മാഷയോട് എത്തുമെന്ന് എനിക്ക് 100% ഗ്യാരണ്ടി ആയിരുന്നു. പക്ഷെ അവസാനത്തെ ബസ്സിൽ കാണാണ്ടായപ്പോ ചെറുതായിട്ടൊന്നും ഞാൻ സംശയിച്ചു.
2: അല്ല, എനിക്കറിയാലോ ഒരു കാരണവും ഇല്ലാതെ നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറയില്ല.
0: ഒരു തുള്ളി കഴിക്കാൻ കിടന്നുറങ്ങാം. നമ്മളീ പൊരിവയിലത്ത് പാറമടയിൽ കരിങ്കല്ലും കയറ്റി വളയം പിടിക്കുമ്പോഴത്തെ ക്ഷീണം ആർക്കെങ്കിലും പറഞ്ഞാ മനസ്സിലാവോ? ഇതൊക്കെയല്ലേ ആകെയുള്ളൊരു സന്തോഷം മാഷ.
2: ഇതല്ലാതെ എന്തായാലും നീ കണ്ടുപിടിച്ച പുതിയ സ്ഥലം കൊള്ളാം. ഇഷ്ടം പോലെ പണിയിട്ട് അല്ലേ?
0: കഷ്ടപ്പെടാൻ തയ്യാറാണോ? ജോലിക്കൊരു ക്ഷാമില്ല.
2: പുനലൂർ നീ താമസിച്ചിരുന്ന സ്ഥലത്ത് പണി കൂടിയത് കൊണ്ടല്ലേ രാത്രി ആ പോലീസുകാര് നിന്റെ മോളുടെ കരച്ചില് കണ്ടിട്ട് അത്രയും നിന്നെ വെറുതെ വിട്ടത്.
0: അയാൾ അക്കാര് ലോകം മുഴുവൻ പറഞ്ഞിട്ടുണ്ടെന്നാൽ എനിക്കൊരു ചുക്കൂല്ല. പിന്നെ മാഷന്റെ മോളെ ഇപ്പൊ കണ്ടിട്ടില്ലല്ലോ, അവള് വലുതായി. കാണിച്ചാരാ മോളെ. ജീനാ, ജീനാ കണ്ട എന്റെ മോളെ എങ്ങനെയുണ്ട്?
2: ആളൊരു സുന്ദരിയ മോളെ. എത്രയാ പഠിക്കുന്നത്?
3: ഇപ്പൊ പഠിക്കുന്നില്ല.
2: അതെന്താടോ?
0: ഇവിടെ ഇപ്പൊ പള്ളിവക സ്കൂളിൽ ചേർക്കണം, പഠിക്കാൻ മിടിക്കുക.
2: അത് പിന്നെ അവളുടെ തള്ളി പഠിക്കാൻ ഒട്ടും മോശമല്ലായിരുന്നല്ലോ. നല്ല പഠിപ്പില്ലേ?
0: പഠിപ്പിലൊക്കെ എന്തിരിക്കണ എന്റെ മാഷേ.
2: അത് ശരിയാ.
4: ജീനാ വാ വന്ന് കിടക്ക്, നേരെ ഒരുപാടായി.
2: നമ്മുടെ ഈ ഒറ്റപ്പോളക്കും ഇനി പേരിട്ട് കൊല്ലം കഴിയാ നിന്നെ കബായപ്പനാകാം.
0: ഞാനിപ്പോ മാഷിനെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാന, സോഫിയുടെ കാര്യം.
2: എന്തേ എന്തായി?
0: തള്ളയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നടന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളൂ.
2: അല്ല പിന്നെ നിന്റെ കൂടെ ഞാനുണ്ട്. തള്ളയ്ക്കുള്ളതിനേക്കാളും ഉത്തരവാദിത്തം സോഫിയുടെ കാര്യത്തിൽ എനിക്കുണ്ട്. ഞാൻ അവളെ ആരാ? അപ്പന്റെ ചേട്ടൻ, വെല്ലപ്പൻ.
0: ഏതായാലും മാഷ് പെരുന്നാള് കഴിഞ്ഞു പോയാ മതി.
2: മതി, എനിക്കൊരു തിരക്കൂല.
0: ഇത്രയും പാത്രങ്ങളൊക്കെ മോള് ഒറ്റയ്ക്ക് കഴുകുക. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി?
5: എല്ലാരും പള്ളി പോയിരിക്കാം കാലത്തെ കുർബാനയ്ക്ക്.
0: ഓ, പറയും പോലെ ഇന്ന് പെരുന്നാളിന് കൊടി കയറുന്ന ദിവസമാണല്ലോ അല്ലേ. മോളെന്താ പോഞ്ഞേ?
5: എനിക്ക് നല്ല സുഖമില്ല.
0: എന്തു പറ്റി? ഇല്ലല്ല. അതെ, തള്ളയോട് ഞാനൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിരുന്നു.
5: എന്ത് കാര്യം?
0: ഒന്നും പറഞ്ഞില്ലേ? എനിക്കൊരു 10-15 വയസ്സ് കൂടുതലാണെന്ന് വെച്ചാ വേറെ യാതൊരു കുഴപ്പമില്ല. മോളെ ഞാൻ രാജകുമാരിയെ പോലെ വഴി. സത്യം, തള്ളയ്ക്കും നിന്റെ വല്യപ്പനും ഇഷ്ടമാണ്. അതുറപ്പിക്കാനാ ഞാൻ അങ്ങേര് ഇന്നലെ വിളിച്ചു വരുത്തിയത്. നീ എന്തൊന്നും മിണ്ടാത്ത, ഈ നാട്ടില് വേണ്ട. വേറൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അവിടെ അടിപൊളി ഒരു വീട്. കൂട്ടിനായി ഈ തള്ളയുണ്ട്. ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കിയെന്നില്ലെങ്കിൽ ആരുണ്ടാവ സഹായിക്കാൻ?
2: എന്താ മണവാളിനും മണവാട്ടിയും കൂടിയ രഹസ്യം പറിച്ചത്?
0: അല്ല, ഞാൻ മാഷ് വന്നത് ഉറപ്പിക്കാനാന്ന് പറയായിരുന്നു. ഇവിടെ ഇല്ല, പള്ളി പോയി.
6: വേണ്ടോ, അപ്പനോടും അമ്മയോടും നീ സംസാരിച്ചത് യാതൊരു തെറ്റൂല.
7: ആ
6: കാലമാടം വരുന്നുണ്ടെന്ന് തോന്നുന്നു. വേഗം തിന്നോ, വേഗം 1 മണിക്ക് കിടക്കാൻ നോക്കടി.

0: എന്നൊക്കെ ഒരിടത്ത് വേ മുണുങ്ങ്. അതെ, അവൻ എന്ത് കൊണച്ചം പറഞ്ഞാലും മോളെ ഒന്നും മിണ്ടണ്ട.
1: നിന്റെ തന്തയും തള്ളയും നിന്നെ കാണാൻ വന്ന നിന്റെ അഹങ്കാരം അറിഞ്ഞല്ലേ നിനക്കെന്ന്? സഹായിച്ചത് മതിയായില്ല അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ വീട്ടിൽ നിന്ന് ആരെയും കൂടി കെട്ടിയെടുപ്പിക്കരുതെന്ന്? മനസ്സിലായോ? മിണ്ടാതിരുന്നോണ കൊന്നുകളഞ്ഞ നോട്ടം കണ്ടവളുടെ. എന്താടി എന്താടി നോക്കി പഠിക്കണം? ഞാൻ ഈ സോഫിയോട് സംസാരിച്ചത് കുറ്റമായി പോയി അല്ലേ?
2: എന്റെ ശരീരം നൊന്താ ആരാന്നൊന്നും നോക്കില്ല, ഞാൻ ഒരിഞ്ഞു കളയും.
1: നീ വാക്കത്തി എടുത്തല്ലേ വെട്ടടി എന്നാ വെട്ടടി എന്നാ വെട്ടടി വെട്ടടി എന്നാ
2: അടുത്ത് വരുന്നത്
1: വീടുകളെ.
2: ഇനി എന്റെ കൺമുമ്പിൽ വെച്ചും നിനക്കത് ചെയ്യണമല്ലേ? ഒരുപാടായി നിന്നെ ഞാൻ സഹിക്കുന്നു, ഇനി ഇത് അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കും.
3: ഒരുപാട് ചിത്രങ്ങളിൽ ബാബുരാജ് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ കൂതാശ എന്ന സിനിമയിലെ മെത്രാൻ ജോയ് എന്ന കഥാപാത്രം വളരെ മികവുറ്റതാണ്. ഈ കഥാപാത്രത്തെ അത്രത്തോളം മനോഹരമാക്കിയ ബാബുരാജിന്റെ അഭിനയം നിരൂപക പ്രശംസ നേടിയതാണ്.
4: എന്റെ പേര് കല്ലൂക്കാരൻ ജോയ്. ഞാനും നല്ലവനായിരുന്നു സാർ. 15 വയസ്സുവരെ ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയ അമ്മയുടെ കഥ കേട്ട് അപ്പൂപ്പന്റെ കൂടെ വൈദികനാകാൻ ആഗ്രഹിച്ച് ദൈവകാര്യങ്ങൾ മാത്രം പഠിച്ചു വളർന്നവൻ. പിന്നീട് പെറ്റമ്മയെ തേടിയുള്ള യാത്ര കൊച്ചിയിലെത്തിച്ചു. വിശന്ന് വലഞ്ഞ് ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ കേട്ടു അകലെ ഒരു സ്ത്രീയുടെ കരച്ചിൽ. അമ്മയെ തേടിയുള്ള യാത്ര അറിയാതെ എന്നോട് എത്തിച്ചു. കണ്ടത് ഭോഗിച്ചതിന് പൈസ ചോദിച്ചൊരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുന്ന രണ്ടുപേർ. സഹിച്ചില്ല സാർ. അവിടുന്ന് പോലീസ് സ്റ്റേഷൻ. 1 വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പോലീസ് എനിക്ക് പുതുക്കി നൽകിയ മേൽവിലാസം ഗുണ്ട ഗുണ്ട ജോയ് വെലസി സാർ. വെലസി, നന്നായി വെലസി. 1 കേസിലും പിടിക്കപ്പെട്ടില്ല. അപ്പോ പങ്കാളികൾ നൽകി പുതിയ പേര് മെത്രാൻ. മെത്രാൻ ജോയ്. പലരും ചെയ്യാൻ മടിച്ച പല പണികളും ചെയ്തു, കേരളത്തിനകത്തും പുറത്തുമല്ല. അതിനിടയിൽ സിനിമാ കഥ പോലെ ഒരു പ്രേമം, വിവാഹം. പക്ഷേ സ്ത്രീകൾ എനിക്ക് വഴിയില്ല സാർ.

0: 1997 പുറത്തിറങ്ങിയ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട്, 1998 പുറത്തിറങ്ങിയ കുളിർക്കാറ്റ്, 2000 ദി ഗ്യാങ്, 2011 മനുഷ്യമൃഗം, ഈ ചിത്രങ്ങളുടെയെല്ലാം കഥ ബാബുരാജിൻ്റെതാണ്. അതുപോലെ 2021 ബ്ലാക്ക് കോഫി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ്. ഗ്രാൻഡ് ഫാദർ, മൈലാഞ്ചി മുഞ്ചുള്ള വീട്, മനുഷ്യമൃഗം, സോൾട്ട് ആൻഡ് പെപ്പർ, പോക്കിരി രാജ, പ്രമാണി, ഡാഡി കൂൾ, ബ്ലാക്ക് ഡാലിയ, 2020, ആയുധം, നസ്രാണി, ഇന്ദ്രജിത്ത്, നാദിയെ കൊല്ലപ്പെട്ട രാത്രി, സൂര്യൻ, മിഷൻ 90 ഡേയ്സ്, അതിശയൻ, ഛോട്ടാ മുംബൈ, പ്രണയകാലം, പോത്തൻവാവ, ദി ഡോൺ, ചെസ്, ചിന്താമണി കൊലക്കേസ്, തുറുപ്പുഗുലാൻ, കിലുക്കം കിലുകിലുക്കം, രാജമാണിക്യം, ലോകനാഥൻ IAS, ഇങ്ങനെ നീണ്ടുകിടക്കുകയാണ് ബാബുരാജ് അഭിനയിച്ച ചിത്രങ്ങളുടെ നിര.
1: ലക്ഷ്മി, ഞങ്ങൾ ഇവിടെ കുളത്തിലുണ്ട്.
2: കാലത്തെവിടെ എല്ലാവരും കൂടെ കുളിക്ക.
3: ഹായ്
1: ലക്ഷ്മി.
2: കേടാ, ഞാൻ കോടതി പോയിറങ്ങിയതാ.
3: ഇന്ന് ഞായറാഴ്ച അല്ലേ?
2: അത് ഞാൻ മറന്നു.
4: വെറുതെ അല്ലേ അവനെ ഞായറാഴ്ച വക്കീൽ നിന്ന് വിളിക്കുന്നേ.
1: ഞാനും ഏതായാലും ഒന്ന് കുളിച്ചേക്കാം.
2: എന്റെ അമ്മാവ ഇവരിതുവരെ ചെയ്ത ബിസിനസ് പോലെ അല്ല ഈ വാഴ കൃഷി. ഈ വാഴ വാഴ എന്ന് പറയുമ്പോ നമ്മുടെ മുമ്പിലൊക്കെ കൊല മാത്രമേ ഉള്ളൂ. എന്നാൽ വാഴ കൃഷി അടിമുടി ലാഭ. ഉദാഹരണത്തിന് വാഴപ്പിണ്ട്, ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഔഷധം ഈ ഭൂലോകത്തുണ്ടോ? പിന്നെ

0: പിണ്ടിത്തോരൻ, പിണ്ടിക്കറി, പിണ്ടി ജ്യൂസ്, പിണ്ടി പെരുന്നാള്.
1: അമ്മാമേ, എവിടെ മലയാളി ഉണ്ടോ അവിടെ ഒരു സദ്യയുണ്ട്, എവിടെ സദ്യ ഉണ്ടോ അവിടെ ഒരു വാഴലയുണ്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് വാഴല കയറ്റുമതി ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ അമ്മാമയ്ക്ക് എന്ത് മനസ്സിലായി?
2: ഒന്നും മനസ്സിലായിട്ടില്ല.
1: എന്റെ അമ്മാമേ, ആദ്യം വേണ്ട ചങ്കൂറ്റ ഈ ലക്ഷ്മി ഇന്ന് ഒരു കേസ് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് അവൻ കോടതി പോയിരുന്നുണ്ടോ?
0: അതെ,
1: അതാണ് ചങ്കൂറ്റ.
2: എന്റെ ബാലകൃഷ്ണ ചങ്കൂറ്റ മാത്രം.
1: അപ്പൊ വാഴകൃഷി എന്ത് രസാടാ, വാഴ ഇങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കുന്ന കാണാൻ.
0: അപ്പൊ കൊലച്ചു കഴിഞ്ഞാലോ? എന്തായാലും കണ്ണു കിട്ടാതിരിക്കാൻ ഒരു കോലം വെക്കണം.
1: നിനക്കിവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റും?
0: ഏ, എനിക്ക് കൂടുതൽ പോണം.
1: എന്നാ പിന്നെ കോലം വെക്കും. ഈ വാഴലയിലൊക്കെ ഉണ്ണാൻ എന്താ ഒരു രുചി.
0: അതെ അതെ,
1: ഞാൻ മോഹസ്തുതി പറയല്ല, ലക്ഷ്മിയെ പോലെ ഇത്രയും ബിസിനസ് മൈൻഡ് ഉള്ള ആളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടു.
0: കേട്ടോ മാവാ, തൊട്ടടുത്തിരുത്തി കൊണ്ട് പറയല്ല, ഇതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു ബിസിനസ് മാനെ ഞാൻ എന്റെ ജീവിതത്തിലും കണ്ടിട്ടില്ല. അല്ലേടാ
1: ലക്ഷ്മി, നിന്റെ ബുദ്ധിയും എന്റെ പ്രയത്നവും കൂടെ ആയപ്പോ നമ്മുടെ ഭാരതത്തോട്ടം ഫലപുഷ്ടായത് കണ്ടില്ലേ? ഇപ്പൊ ആ തോട്ടം കണ്ട അപ്പും അമഞ്ഞിട്ടും.
3: ശക്തമായ കാറ്റ്, വൻ കൃഷിനാശം. പൊള്ളാച്ചിയിൽ ഇന്നലെ ഉണ്ടായ അതിശക്തമായ കാറ്റിൽ മലയാളികളുടെ അടക്കം ഒട്ടനവധി പേരുടെ കൃഷി നശിച്ചു.
4: നല്ല പരിചയമുള്ള സ്ഥലമല്ലേ
1: ലക്ഷ്മി? നമ്മുടെ തോട്ടല്ലേ?
2: ഇപ്പൊ അപ്പു അമ്മ
0: ഇത്ര പുളിശ്ശേരി
2: പുളിശ്ശേരി തീർന്നു.
4: എന്നാ വേണ്ട,
2: നിർത്തിയോ
1: തൽക്കാലം.
2: എങ്കിൽ ഇതോടെ നിർത്തിക്കോണം ഈ കൂട്ടുകെട്ട്. നീ ഇവനെയൊക്കെ 10 വയസ്സിന് മൂത്തമല്ലേ, തലമുടി നരച്ചു തുടങ്ങിയല്ലോ, അതിന്റെ പകുതി വേണമെങ്കിലും കാണിക്കണ്ടേ? ഒന്നിലും നീ ഒരു മജിസ്ട്രേറ്റിന്റെ മോനല്ലേ
1: ലക്ഷ്മി?
2: നീ മിണ്ടി പോരുന്നത്, ഒരു ബിസിനസ്സുകാരൻ വന്നിരിക്കുന്നു, ഇനി ഇത്തരം പുതിയ പദ്ധതികളുമായിട്ട് എന്റെ 7 അയലൊക്കത്ത് വന്നു പോരുന്നു. പറഞ്ഞില്ലെന്ന് വേണ്ട,
4: വയറ് നിറഞ്ഞില്ല
1: ലക്ഷ്മി. നരച്ചിട്ട്
4: പുളിശ്ശേരി തീർന്നു. ആയിക്കോട്ടെ,
0: ചതിച്ചത് വാഴയല്ല ബാലകൃഷ്ണ, കാറ്റാ. ഭാഗ്യം ഇപ്പോ കാറ്റിന്റെ രൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്.
1: നീ എന്തീ പറഞ്ഞു വരുന്നത്?
0: നമുക്ക് അവിടെ ഒരു വിൻമിൽ സ്ഥാപിച്ചാലോ?
1: വിൻമില്ല,
0: എടാ വിൻമില്ല്, കാറ്റാടിയന്ത്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലത്ത് ഒരു വിൻമിൽ സ്ഥാപിച്ചാൽ എത്ര മെഗാവാട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് നിനക്കറിയോ?
1: കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്, പക്ഷെ എനിക്ക് ഇതിനെ പറ്റി ചുക്കും ചുണ്ടാൻ പോരില്ല.
0: അറിയില്ലല്ലോ.
1: ഇല്ല
0: വേണ്ട, പട്ടാല ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഇല്ല.
0: ഹെഡ് ഓഫീസ് മുംബൈയിലാണ്, ഒരു ബ്രാഞ്ച് കൊച്ചിയിലുണ്ട്. ഷെയർ മാർക്കറ്റിംഗ്, റിയൽ എസ്റ്റേറ്റ്, വിൻഡ്മില്ല്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ഓട്ടോമൊബൈൽസ് എന്നു വേണ്ട 100 കണക്കിന് ബിസിനസ് കൈകാര്യം ചെയ്യുന്ന വലിയ കമ്പനിയാണ്. അതിന്റെ MD ഒരു രാജ്കുമാർ പട്ടാല, എന്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്തിന്റെ സുഹൃത്തിന്റെ സുഹൃത്താണ്. വളരെ അടുത്ത ബന്ധാ.
1: പുതിയൊരു ബിസിനസ് അത് വേണോ?
0: വേണം, നമുക്ക് ഇന്ന് തന്നെ പോയി മുട്ടാം.
1: ഈ പട്ടാല ഹിന്ദിക്കാരനല്ലേ?
0: അതെ.
1: എന്റെ ഹിന്ദി എത്ര പോരാ?
0: എന്നാ നീ ഇംഗ്ലീഷിൽ പറഞ്ഞോ?
1: അത് പിന്നെ അറിയാത്തോണ്ട് കുഴപ്പമില്ല.
0: ആർക്ക്?
1: എനിക്ക്.
0: എടാ, അയാള് മലയാളം നല്ല സുന്ദരമായിട്ട് പറയും. വർഷങ്ങളായിട്ട് കേരളമായിട്ടുള്ള ബന്ധം അറിയോ?
1: ആണോ? ഞാൻ എന്നെ കുറിച്ച് എന്തൊക്കെ നുണയാണ് അയാളോട് പറയേണ്ടത്?
0: ഒന്നും പറയണ്ട, നിന്റെ ജാതകവും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് നീ അത് സംസാരിച്ച് കൊളവാക്കല്ലേ ബാലകൃഷ്ണ?
1: ഇല്ല.
0: പട്ടാല സാറിനെ ഒന്ന് കാണാൻ വന്നതാ.
5: യാ
0: മിസ്റ്റർ രാജ്കുമാർ പട്ടാല.
5: അന്തര് ഹേ ആപ്കാ നാം?
0: മേ അഡ്വക്കേറ്റ് ലക്ഷ്മി നാരായണൻ ഹൂ. ഇത് ബാലകൃഷ്ണൻ ഹേ.
5: ഹായ്,
0: താങ്ക് യു.
5: പപ്പാജി അന്തര് ബൈറ്റേ.
4: നിനക്കന്തറ ഒരുമാതിരി പെണ്ണുങ്ങളെ കാണത്ത ഋഷിസംഗിന്റെ മുഖഭാവം. പട്ടാളയുടെ മോളാണത്, തട്ടികളയും.
1: എന്തു സുന്ദരിയടാ. രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് 20 ദിവസമായി. ഇതൊന്ന് ചെറുതായിട്ട് അനങ്ങിയത് പോലുമില്ലല്ലോടാ.
4: എടാ, ഈ കാറ്റിൽ മറ്റു വിൻമില്ലൊക്കെ അനങ്ങുന്നുണ്ടല്ലോ, ഇനിയിപ്പോ കാറ്റിന്റെ ശക്തി പോരാഞ്ഞിട്ടായിരിക്കോ നമ്മുടെ ഈ സാധനം കറങ്ങാത്തെ?
1: എന്റെ തല കറങ്ങാ.
3: ഒരുപാട് ചിത്രങ്ങളിൽ ഇതിനോടകം തന്നെ ബാബുരാജ് അഭിനയിച്ചു കഴിഞ്ഞു. ഇനിയും നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരാനും ഉണ്ട്. ഈ അതുല്യ കലാകാരനിൽ നിന്നും വേറിട്ട ഒരുപാട് കഥാപാത്രങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ അശ്വിനി.
6: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
7: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതിഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് സ്മൃതിഗീതങ്ങളിൽ വി ദക്ഷിണാമൂർത്തി ഈണമിട്ട ഗാനങ്ങളാണ്. ആദ്യ ഗാനം ഈണപ്രാവുകൾ എന്ന ചിത്രത്തിലേത്. രചന വയലാർ രാമവർമ്മ. ആലാപനം

സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി 1981 പുറത്തിറങ്ങിയ സംഭവം എന്ന ചിത്രത്തിലേത്. പാടിയത് യേശുദാസ്.

1981 പുറത്തിറങ്ങിയ അരിക്കാരി അമ്മു എന്ന ചിത്രത്തിലെ ഗാനം. ആലപിച്ചത് പി ജയചന്ദ്രൻ, വാണി ജയറാം. രചന ശ്രീകുമാരൻ തമ്പി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത്

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മേടം 24. ഹിജ്റവർഷം 1447, ദുൽഖത് 20. ശകവർഷം 1948, വൈശാഖം 18. 2026 മെയ് 8, വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.